0: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
1: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താന്ന് വെച്ചാല് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുട്ടിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലിൽ മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല അലർജി വരാതിരിക്കാൻ, പലപ്പോഴും നമ്മൾ പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: ഗീതാ

0: നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദ വിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6 2 3 8 8 1 0 7 5 5. നമ്പർ ഒരിക്കൽ കൂടി 6 2 3 8 8 1 0 7 5 5. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഭക്ഷ്യ വിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
2: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താന്ന് വെച്ചാൽ, ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലില് മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും, വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും, കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അലർജി വരാതിരിക്കാൻ, പലപ്പോഴും നമ്മൾ പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. കലാപ്രബോധിനി.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കലാപ്രബോധിനിയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ദീപാ ധനഞ്ജയൻ. ഞാനൊരു അധ്യാപികയാണ്. എൻ്റെ വീട് എറണാകുളം ജില്ലയിലെ പൂത്തോട്ട എന്ന സ്ഥലത്താണ്. എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡുണ്ട്. ഹസ്ബൻഡിൻ്റെ പേര് ബിജു എന്നാണ്. എനിക്ക് രണ്ട് പെൺമക്കളാണുള്ളത്. എല്ലാവർക്കും പാട്ടൊക്കെ വളരെ ഇഷ്ടമാണ്. പാട്ട് പാടുന്ന കാര്യത്തിൽ ഹസ്ബൻഡ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും അധ്യാപകരായിരുന്നു. അവരും എനിക്ക് സംഗീതത്തിൽ വളരെയധികം അവരും എന്നെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. കെ ജയകുമാറിൻ്റെ വരികൾക്ക് രവീന്ദ്രൻ മാഷ് സംഗീതം നൽകിയ, കെ എസ് ചിത്രപാടി അനശ്വരമാക്കിയ നീലക്കടമ്പ് എന്ന ചിത്രത്തിലെ ഗാനമാണ് ഞാൻ ആദ്യം പാടിയത്. എൻ്റെ അച്ഛന് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് വൈശാലി എന്ന ഫിലിമിലെ ഇന്ദ്രനീലിമയോലും എന്ന് തുടങ്ങുന്ന ഗാനം. ഒരു പ്രോഗ്രാമിന് പാടാൻ തയ്യാറായപ്പോൾ അച്ഛൻ സെലക്ട് ചെയ്തു തന്ന ഒരു പാട്ടാണത്. ഇനി ആ പാട്ടിൻ്റെ ഏതാനും വരികൾ ഞാനൊന്ന് പാടാം.

അമ്മയ്ക്കും അതുപോലെ തന്നെ പാട്ട് വളരെ ഇഷ്ടമാണ്. അമ്മയുടെ അമ്മയും ബ്രദറൊക്കെ നല്ല പാട്ടുകാരായിരുന്നു. അതുപോലെ എൻ്റെ ബ്രദർ ജയചന്ദ്രൻ എന്നാണ് പേര്. ചേട്ടൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. ചേട്ടൻ നല്ല ഒരു പാട്ടുകാരനാണ്. ചേട്ടൻ അവിടെ ദുബായിൽ മ്യൂസിക്കൽ പ്രോഗ്രാമൊക്കെ ചെയ്യാറുണ്ട്. ഇനി എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് ഞാനിപ്പോൾ തന്നെ പാടാം.

എൻ്റെ കുട്ടിക്കാലത്ത് ധാരാളം പ്രോഗ്രാംസിലൊക്കെ ഞാൻ പാടിയിട്ടുണ്ട്. അതുപോലെ ലൈറ്റ് മ്യൂസിക്കിന് സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്ത് സമ്മാനം കിട്ടിയിട്ടുണ്ട്. ക്ലാസിക്കൽ മ്യൂസിക്കിനും എനിക്ക് സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അമ്മ സെലക്ട് ചെയ്ത് തന്ന മറ്റൊരു പാട്ടുകൂടിയുണ്ട്. അത് എൻ്റെ മനസ്സിലേക്ക് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു നല്ലൊരു പാട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്.

നാലാം ക്ലാസ് മുതൽ ഞാൻ സംഗീതം അഭ്യസിച്ചു തുടങ്ങി. എനിക്ക് വളരെ പ്രശസ്തരായ ഗുരുക്കന്മാരുടെ കീഴിൽ സംഗീതം അഭ്യസിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. എൻ്റെ ഗുരുക്കന്മാർ വൈക്കൻ വി എൻ രാജൻ സാർ, തൃപ്പൂണിത്ര ലളിത ടീച്ചർ, താമരക്കാട്ട് ഗോവിന്ദൻ നമ്പൂതിരി സാർ, ആർ എൽ വി ദിനേശ് സാർ എന്നിവരാണ്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ദീപ ടീച്ചർ എന്നെ സംഗീതത്തിൽ വളരെയധികം പ്രോത്സാഹിപ്പിക്കാറുണ്ട്. പാട്ട് പാടുന്ന നിരവധി അവസരങ്ങളെ ടീച്ചർ കണ്ടെത്തിയിട്ട് അതെന്നെ അറിയിക്കാറുണ്ട്. എന്നിട്ട് ആ അവസരങ്ങളെ നല്ല രീതിയിൽ വിനിയോഗിക്കാൻ എന്നെ പ്രേരിപ്പിക്കാറുണ്ട്. ടീച്ചർ പാട്ടുകളെല്ലാം സെലക്ട് ചെയ്ത് തരാറുണ്ട്. അടുത്ത പാട്ട് ഒരു സെമി ക്ലാസിക്കൽ ഫിലിം സോങ് ആണ്. അത് ദീപ ടീച്ചറിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യും.

മധുര മധുര സ്വര നിരകൾ നിറയുമകത്തളിരിൽ വിളയുമൊരു താളം, ലളിത സരള പദമൊഴുകി വഴിയും ഒരു പുതിയ കവിതയുടെ ഈണം. ഗപ്പാനി സനി പനി പകരി ഗരി സനി സ.

తరువు. ഞാൻ ആൽബം സോങ്ങിൽ പാടിയിട്ടുണ്ട്, പല ഗാനമേളകളിലും ഒക്കെ പാടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ഗാനമേളയിൽ പാടിയ ഒരു പാട്ട് ഞാനിവിടെ പാടാം. ആ പാട്ട് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലെ ജാനകിയമ്മ പാടിയ പാട്ടാണ്.

0: സിനിമയിലെ എക്കാലത്തെയും മികച്ച സംഗീത സംവിധായകരിൽ ഒരാളാണ് ഇളയരാജ. അദ്ദേഹം അനവധി ഭാഷകളിലായി 1000-ലധികം സിനിമകൾക്ക് സംഗീതം നൽകിയിട്ടുണ്ട്. അദ്ദേഹം മലയാളം സിനിമാ ലോകത്തിന് വളരെ നല്ല ഗാനങ്ങൾ സമ്മാനിച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എനിക്ക് വളരെ ഇഷ്ടമുള്ള പാട്ടുകളുണ്ട്. അതിൽ എൻ്റെ സൂര്യപുത്രിക്ക് എന്ന ചിത്രത്തിനു വേണ്ടി ബിച്ചു തിരുമലയുടെ രചനയ്ക്ക് ഇളയരാജ സംഗീതം നൽകിയ ഒരു ഗാനം ഇവിടെ പാടാം.
1: നീറെ നീറെ നെഞ്ചകം

കമ്മ്യൂണിറ്റി റേഡിയോയുടെ കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിൽ എന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ സാധിച്ചതിലും ഇഷ്ടപ്പെട്ട കുറെ പാട്ടുകൾ പാടാൻ കഴിഞ്ഞതിലും വളരെയധികം സന്തോഷം. ഇത്രയും നേരം പാട്ട് ആസ്വദിച്ചുകൊണ്ടിരുന്ന എന്റെ പ്രിയ ശ്രോതാക്കൾക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. കുട്ടിക്കാലം തൊട്ട് എന്റെ പാട്ട് കേൾക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന പ്രിയ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് അവസാനമായിട്ട് ഒരു പാട്ടുകൂടി പാടാം.

0: സിനിമ കൊട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. എലിക്കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറന്നോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കൊട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്ന് വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും.

0: ബാലേ, ബാലേ,
1: ഞാനിതാ വരുന്നു. എന്താ വിളിച്ചേ?
0: ആഹാ, വിളിച്ചപ്പോ ഓടി വന്നല്ലോ ബാല, മിടുക്കി കുട്ടിയായിട്ട്.
1: അല്ലെങ്കിൽ ഞാൻ മിടുക്കിയല്ലേ?
0: ആ മിടുക്കി തന്നെ, മിടുമിടുക്കി. എന്നാലേ മിടുക്കി പോയിട്ട് പുല്ല് വെട്ടുന്ന കത്തിയും എടുത്തുകൊണ്ട് പോവാ. അതിന്റെ കൂട്ടത്തിലേ നമ്മളെ ചെറിയ കൈക്കോട്ടില്ലേ, അതും കൂടി കൊണ്ടുപോവാ.
1: ആ ഇന്ന് നമുക്ക് മുറ്റം വൃത്തിയാക്കുന്ന പരിപാടിയാണോ ഉള്ളേ?
0: മുറ്റം നോക്ക്, ഫുള്ള് കാടി പിടിച്ച് കിടക്കല്ലേ. അതെ, കഴിഞ്ഞ കുറച്ചാഴ്ചയായിട്ടേ ഭയങ്കര തിരക്കായിരുന്നല്ലമ്മ ജോലി, അതുകൊണ്ടൊന്നും വൃത്തിയാക്കാൻ പറ്റിയിട്ടില്ല. അതാണ് ഇങ്ങനെ കാട് പിടിച്ചു പോയത്. ഇന്നിപ്പോ അതിൽ നമുക്ക് കുറച്ച് ടൈം ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ഉഷാറായിട്ട് ഒന്ന് വൃത്തിയാക്കി കളയാം. ബാലയൊക്കെ അല്ലേ?
1: ചിലരുണ്ടല്ലോ നന്ദു, ഈ അവരുടെ വീടല്ല വാടക വീടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവനൊന്നും ഈ മുറ്റൊന്നും ഇങ്ങനെ വൃത്തിയാക്കൂല. നമുക്ക് സ്വന്തം വീടൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ പിന്നെന്തിനാ വാടക വീടൊക്കെ ഇങ്ങനെ വൃത്തിയാക്കണ്ടേന്ന് അവരൊക്കെ വിചാരിക്കാം.
0: വീട് വാടകയ്ക്കാന്നുള്ള ഒക്കെ ശരി തന്നെ, പക്ഷേ ഈ വീട്ടില് ഇപ്പൊ താമസിക്കുന്ന ആരാ? നമ്മളാണല്ലോ. അപ്പൊ നമ്മൾ ഈ വീടും വീടിന്റെ പരിസരമൊക്കെ വൃത്തികേടാക്കി ഇട്ട ആർക്കാ അതിന്റെ ദോഷം? ബാലൊന്ന് ആലോചിച്ച് നോക്ക്, ആരെങ്കിലും വന്ന് ഇതൊക്കെ ഇങ്ങനെ വൃത്തികേടെ കിടക്കുന്ന കണ്ടാലേ എന്ത് മോശമാണ്. ഇപ്പം ബാലേന്റെ ക്ലാസ്സിൽ നിന്നുള്ള ഫ്രണ്ട്സ് വന്നാൽ തന്നെ ആലോചിച്ച് നോക്ക്, എന്തൊരു നാണക്കേടായിരിക്കും അത്. അപ്പൊ അതുകൊണ്ടേ വീട് വാടകയ്ക്കാണോ അല്ലയോ എന്നുള്ളതൊന്നല്ല പ്രശ്നം. ഇനിയിപ്പം വലിയ കൊട്ടാരം പോലെയുള്ള വീടായാലും ശരി, ചെറിയ വീടായാലും ശരി, വീടും വീടിന്റെ പരിസരമൊക്കെ വൃത്തിയാക്കി സൂക്ഷിക്കുക എന്നുള്ളത് അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ ഉത്തരവാദിത്തമാണ്. മനസ്സിലായോ? അപ്പോഴേ ഇനി ഒട്ടും സമയങ്ങളുണ്ട, വേഗം ഓടി ചെന്നിട്ട് ആ കത്തിയും കൈക്കോട്ടൊക്കെ ഓടി എടുത്തോണ്ട് വാ. ആ പിന്നെ പിന്നെ വരുമ്പോഴേ നമ്മൾ ആ കൊട്ടയും കൂടി ഇങ്ങോട്ട് എടുത്തോ, പിന്നെ നമ്മളെ ആ ചെടി വെട്ടുന്ന കത്രിയും. ഓക്കെ,
1: എന്തോ ഇപ്പൊ പോയി എടുത്തിട്ട് വരാ.
0: ആ പിന്നെയേ പുല്ല് വെട്ടുന്ന കത്രി കൊണ്ടുള്ള പരിപാടിയേ അത് കുട്ടിക്കാണേ, അതിന്റെ കൂട്ടത്തിൽ കൊട്ടയിൽ ആ പുല്ല് വാരിയിടുന്നതും കൂടി.

0: പണിയെടുത്ത് മടുത്തു. കുറച്ചൊരു ഞാൻ റെസ്റ്റ് ചെയ്യട്ടെ.
1: അമ്മ, ഞാനും മടുത്തു. ഇനി കുറച്ച് നമുക്കങ്ങ് റെസ്റ്റ് എടുക്കാം. ബാ, ആ സിമെന്റ് വെഞ്ചി പോയിരുന്നിട്ടേ കുറച്ച് കാറ്റുള്ള നമുക്ക്. ദേ, പണിയെടുത്ത് ക്ഷീണിച്ചിട്ടെങ്കിലേ കുറച്ച് വെള്ളം കുടിച്ചോ. ദാ, നല്ല തണുത്ത വെള്ളമുണ്ട്. മമ്മ ഫ്രിഡ്ജിന് ഇപ്പോൾ എടുത്തു കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. വേഗം കുടിച്ചോ. ഓക്കെ, വെള്ളം കുടിച്ചപ്പോൾ ക്ഷീണം മാറിയോ?
0: നല്ല തണുത്ത വെള്ളം കുടിച്ചപ്പോൾ എല്ലാ ക്ഷീണവും മാറി. ഫുള്ള് ഫ്രഷായി. നമുക്ക് ബാക്കി പണിയും കൂടി ചെയ്യാം.
1: ആ, ഒരു 5 മിനിറ്റ് ഇരിക്കുന്നു, ധൃതി വെക്കല്ലേ. അത് തന്നെ നമുക്ക് ബാക്കി ചെയ്യാം. അതല്ല, കുട്ടി പരിസ്ഥിതി ക്ലബിൽ നിന്ന് കുറേ തൈകളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നുണ്ടായിരുന്നല്ലോ. അത് ഇപ്പോഴും ആ മൂലയിൽ തന്നെ കിടക്കുന്നുണ്ടല്ലോ. ഇതാ, അങ്ങോട്ട് നോക്ക്, അവിടെ തന്നെ ഉണ്ട്.
0: അയ്യോ, ഞാനത് മറന്നു. അല്ല, എന്തോ?
1: എന്താണ്, പറഞ്ഞോളൂ.
0: ആ തൈകളൊക്കെ അല്ലേ നമ്മൾ ഇവിടെ നടണോ അതോ നമ്മൾ നാട്ടിൽ പോയിട്ട് നടണോ?
1: ഞാൻ നമ്മളെ ഹൗസ് ഓണറെ സമ്മതി അന്ന് തന്നെ ചോദിച്ചു വെച്ചാ. നമുക്കത് ഇവിടെ തന്നെ നടാം. നമ്മളിനി ഇത് നാട്ടിൽ കൊണ്ടുപോയി നടന്നാൽ അത് മൊത്തം അവിടെ കിടന്ന് വാടിപ്പോവും. നമ്മളിനി ഓണത്തിനല്ലേ നാട്ടിൽ പോകുന്നുള്ളൂ. അതിനി എത്രയും ദിവസം ബാക്കി കിടക്കുന്നത്? നമുക്കേ അതാ അപ്പുറത്തുള്ള അലക്കലിൻ്റെ അവിടെ കുറച്ച് ഒഴിഞ്ഞ സ്ഥലമുണ്ട്, അവിടെ കൊണ്ടുപോയി നടതൊക്കെ. പക്ഷേ എല്ലാം കൂടി അവിടെ വെക്കാൻ സ്ഥലമുണ്ടാവില്ലെന്നാണ് തോന്നുന്നത്. നമുക്കതിൽ 2-3 തയ്യേ പഞ്ചായത്തുകാരോട് ചോദിച്ചിട്ട് റോഡിൻ്റെ അവിടെ ഒഴിഞ്ഞ സ്ഥലത്തങ്ങ് വെച്ചാലോ. എന്തായാലും പേരേൻ്റെ തൈയും മാവും തൈയും തന്നെ ആയിക്കോട്ടെ നമ്മൾ റോഡിൻ്റെ സൈഡിൽ കൊണ്ട് നടുന്നത്. ഈ പഴവർഗ്ഗങ്ങളൊക്കെ നമുക്ക് റോഡിൻ്റെ അരികിൽ നടാം, ബാക്കിയുള്ളതിനെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ നടാം. എന്താണ് താങ്കളുടെ അഭിപ്രായം? നമ്മൾ വഴിയിലേ ഈ ഫലവൃക്ഷങ്ങളൊക്കെ വെച്ചാലേ ബാലനെ പോലെ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഇല്ലേ, അവർക്ക് ആ നാളെ അത് തിന്നാലോ.
0: ആ, അത് ശരിയാ. പക്ഷേ നന്ദോ?
1: പിന്നെന്താണ് പക്ഷേ?
0: നമ്മൾ കുറച്ചു കാലം കഴിയുമ്പോ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവൂലേ. പിന്നെ നമ്മൾ ഈ തൈകളൊക്കെ ഇവിടെ നട്ടിട്ടെന്തിനാ? അതിന്റെ ഫ്രൂട്ട്സ് ഒന്നും നമുക്ക് തിന്നാൻ പറ്റില്ലല്ലോ. നമുക്ക് ഈ ഫ്രൂട്ട്സിന്റെ തൈ എങ്കിലും നാട്ടിൽ കൊണ്ടുപോയി വെക്കാം, ബാക്കി ഇവിടെ നിർത്താൻ മതി.
1: ഇത് കൊള്ളാലോ. അല്ല, ബാലി ഇടയ്ക്കിടയ്ക്ക് ഇവിടുന്ന് ചാമ്പയ്ക്കയും പാരിക്കൊക്കെ പറിച്ചു നിന്നുണ്ടല്ലോ. അപ്പൊ ഈ കാണുന്ന ചാമ്പയും പാരിയൊക്കെ കുട്ടി നട്ടതാണോ?
0: അത് ഞാൻ നട്ടതൊന്നുമല്ല.
1: അല്ലല്ലേ? ഞാൻ വിചാരിച്ചു നമ്മളോട് വന്ന സമയത്തിനി ബാലിതൊക്കെ നട്ടിട്ട് ഓം ഹ്രീം ഒരു ഒറ്റൊരു മന്ത്രം ചൊല്ലി അപ്പം തന്നെ ഇതൊക്കെ ഇത്രയും വലിയ വളർന്ന വലിയ മരങ്ങളായിന്നാ വിചാരിച്ചത്. എന്നിട്ട് കുട്ടി അതിൽ നിന്ന് കായ പറിച്ച് തിന്നാ ഞാൻ വിചാരിച്ചത്.
0: കളിയാക്കല്ലേ.
1: അപ്പം പണ്ട് ആരൊക്കെയോ നട്ടു വളർത്തിയ ഈ ചാമ്പയും പേരയും പ്ലാവും മാവും അതൊക്കെ കഴിക്കുമ്പോൾ കുട്ടിക്ക് അതൊക്കെ പറിച്ചു തന്നല്ലേ. പക്ഷെ കുട്ടിയാണെങ്കിലോ നാളെ മറ്റുള്ളവർക്ക് കഴിക്കാൻ വേണ്ടി പഴം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഈ ഫ്രൂട്ട് തൈകളൊന്നും ഇവിടെ നടാൻ സമ്മതിക്കുന്നില്ല. അതെന്താ അങ്ങനെ?
0: ആ, നമുക്ക് നാട്ടിൽ നടാൻ വേണ്ടിയല്ലേ ഞാൻ പറഞ്ഞത്. അങ്ങനെ ശരി, വേണ്ട, ഇവിടെ തന്നെ നടാം. പിന്നെ നാട്ടിൽ നടാൻ വേണ്ടി വേറെ തൈകളൊക്കെ എനിക്ക് മേടിച്ചതാണ്.
1: ഓക്കെ ഓക്കെ, അത് ഉറപ്പായിട്ടും മേടിച്ചല്ലോ. ഇപ്പം നമുക്ക് ഇതൊക്കെ ഇവിടെ തന്നെ അങ്ങ് നടാം. നാളത്തെ കുട്ടികളെ ഈ മരങ്ങളൊക്കെ കണ്ടിട്ട് പഴങ്ങളൊക്കെ തിന്ന് ഇവിടെ ഈ സിറ്റിയിൽ അവർ സന്തോഷമായിട്ട് നടക്കട്ടെ.
0: നന്ദോ, ഇത്രയും നേരമായിട്ട് ചെടികളൊക്കെ മാറ്റിയിട്ട് നമ്മൾ ഇവിടെ മൊത്തം ക്ലീൻ ആക്കി. ഇപ്പം നമ്മൾ മരത്തൈകളൊക്കെ നടന്നു.
1: ആ, അതിനെന്താ?
0: അങ്ങനെയാണെങ്കിൽ നമ്മൾ എല്ലാ ചെടികളെയും സംരക്ഷിക്കണ്ടേ? ഇപ്പൊ നമ്മൾ ചെറുതൊക്കെ അല്ലേ സംരക്ഷിക്കുന്നുള്ളൂ.
1: അതെ, ഈ അമിതമായാല് അമൃതും വിഷം എന്നൊരു ചൊല്ലുണ്ട് മലയാളത്തില്. ഇതേപോലെ ചെടികളൊക്കെ വളർന്നാലേ അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് നമ്മൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കളയാന്ന് വിചാരിച്ചത്. അല്ലെങ്കിലേ കാട് ഓടിച്ചു കഴിയുമ്പം ഇതിന്റെ ഒക്കെ ഇടയിൽ വല്ല തേളോ പഴുതാരിയോ പാമ്പോ ഒക്കെ ഒളിച്ചിരുന്നാലേ ലാസ്റ്റ് നമുക്ക് തന്നെ പണിയിട്ടും. നമുക്ക് ബുദ്ധി തന്നിരിക്കുന്നത് ഉപയോഗിക്കാനല്ലേ. അല്ല കുട്ടി, ആക്ച്വലി ഇതൊക്കെ തമാശക്ക് ചോദിക്കുന്നതാണോ അതോ എന്നെ പറ്റിക്കാൻ വേണ്ടി ചോദിക്കുന്നതാണോ? അപ്പൊ ചുമ്മാ നമ്പറാണല്ലേ ഇതൊക്കെ. ശരി ശരി, ഇനി വേറെ ചോദ്യങ്ങളൊക്കെ ഉണ്ട് എന്റെ അടുത്തേക്ക് വാ, അപ്പൊ ഞാൻ പറഞ്ഞുതരാം.
0: ഞാൻ വെറുതെ ഒരു തട്ടിപ്പ് ചോദ്യം ചോദിച്ചതല്ലേ നന്ദോ. എനിക്കിതൊക്കെ അറിയുന്ന കാര്യം, പിണങ്ങൊന്നും വേണ്ട.
1: പിന്നെ കുട്ടി കാര്യം കുറുമ്പ് പറഞ്ഞാണെങ്കിലും അതിൽ കുറച്ച് തത്വങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.
0: അതെന്താ?
1: അത് ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ ഈ ചെടികളൊക്കെ മനുഷ്യന് ഗുണം ചെയ്യുന്ന തന്നെയാണ്. അതിലേ നമുക്ക് അരി തരുന്ന നെൽച്ചെടികൾ മുതൽ പഴങ്ങൾ തരുന്ന പ്ലാവും മാവും

0: പിന്നെ അതുകൂടാണ്ട് വൻ മരങ്ങളും പുല്ലും കുറ്റിച്ചെടികളും ഒക്കെ പെടും. എല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മനുഷ്യൻ ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. എന്തിന്, നമ്മൾ ഈ വെള്ളത്തിൽ കാണുന്ന ജലസസ്യങ്ങളില്ലേ, അതും നമ്മൾ വെള്ളത്തിൽ കാണുന്ന പായലുകൾ പോലും, പലതരം പായലുകൾ, അതൊക്കെ നമുക്ക് ഗുണം ചെയ്യുന്നുണ്ട്. മനുഷ്യന് മാത്രമല്ലേ, സകല ജീവജാലങ്ങൾക്കും.
1: നമുക്ക് ഓക്സിജൻ തരുന്ന വഴിയല്ലേ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നേ.
0: പിന്നല്ലാണ്ടോ, വളരെ കറക്റ്റ് അല്ലേ. വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഈ ഓക്സിജൻ തരുന്ന സസ്യങ്ങളുണ്ടല്ലോ, അത് വേറെ പല ജീവികൾക്കും ഭക്ഷണവും കൂടിയാ. ഫോർ എക്സാമ്പിൾ, നമ്മൾ വെള്ളത്തിൽ കാണുന്ന പായലില്ലേ, അത് ശരിക്കും പറഞ്ഞാൽ മീനുകളുടെ ഭക്ഷണം. ആ മീനിനെ നമ്മളും ഭക്ഷിക്കുന്നു. അപ്പൊ ആ പായൽ ചെടിയും മനുഷ്യന് ഉപകാരപ്പെടുന്നുണ്ട്. എങ്ങനെ?
1: ഭക്ഷണം ഇതൊക്കെ പിടിച്ച് എന്റെ ഭാഗമല്ലേ.
0: യെസ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് പ്രകൃതി ഭൂമിയിലെ ലൈഫ് ഇങ്ങനെ ക്രമപ്പെടുത്തിയിട്ടിരിക്കുന്നത്. അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴാണ് പലതരത്തിലെ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ഈ ഭൂമിയിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ആരാണെന്ന് അറിയാലോ?
1: അത് നമ്മൾ വഞ്ചമാനെന്ന് ബേസിക് സയൻസ് ടീച്ചർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
0: കുട്ടിക്ക് ഇപ്പൊ ഭയങ്കര ജനറൽ നോളജ് ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ. വെരി വെരി വെരി ഗുഡ്. ഇതേപോലെ ശരിക്കും പ്രകൃതിനെ അറിഞ്ഞിട്ട് അതിനോടുള്ള കടപ്പാട് മറക്കാണ്ട് വേണം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. നമ്മളെല്ലാവരും അങ്ങനെ ചെയ്താലേ നമ്മൾ ഈ ഭൂമി ഉണ്ടല്ലോ എത്ര മനോഹരമായിരിക്കും.
1: ആ ശരിയാണോ? അല്ല എന്തോ, സസ്യങ്ങളൊക്കെ ഇല്ലേ, ഈ സൂര്യപ്രകാശം ഉപയോഗിച്ചിട്ടല്ലേ ഈ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്, അതെങ്ങനെയാന്ന് പറഞ്ഞോ?
0: ഇത് ശരിക്കും ചോദിക്കുന്നല്ലേ, തമാശയല്ലല്ലോ.
1: അല്ലല്ല.
0: ഓക്കെ, അപ്പൊ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ.
1: ആ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന സാധനല്ലേ അത്? എന്തു,
0: ആ നമ്മൾ ഈ പ്ലാന്റ്സിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ഈ ഹരിതകം എന്ന് പറഞ്ഞൊരു ഘടകമുണ്ട്, അത് ഉപയോഗിച്ചിട്ടാണ് അവർക്ക് ആവശ്യമുള്ള ഫുഡ് അല്ലെങ്കിൽ എനർജി സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത്. ഇതിനാവശ്യമുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്നറിയോ?
1: എന്തൊക്കെയാ? വെള്ളവും വളമൊക്കെയാണോ?
0: ആ അത് തന്നെ. പക്ഷേ വേറെ ഒരു പ്രധാനപ്പെട്ട ഘടകം കൂടി പ്ലാന്റ്സിന് ഈ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യമാണ്. അതെന്താന്ന് കുട്ടിക്കറിയോ?
1: ഇല്ല.
0: അതാണ് കാർബൺ ഡയോക്സൈഡ്.
1: നമ്മള് ശ്വാസം അടിച്ചിട്ട് പുറത്തേക്ക് വിടുന്ന കാർബൺ ഡയോക്സൈഡോ?
0: ആ അത് തന്നെ. ജീവജാലങ്ങളെ വായു ശ്വസിച്ചിട്ട് ഓക്സിജൻ സ്വീകരിച്ചിട്ട് കാർബൺ ഡയോക്സൈഡ് പുറത്തു വിടും. മരങ്ങള് കാർബൺ ഡയോക്സൈഡ് സ്വീകരിച്ചിട്ട് ഫോട്ടോസിന്തസിസ് നടത്തിയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം അല്ലെങ്കിൽ എനർജി ഉണ്ടാക്കും. ആ സമയത്ത് ഉണ്ടാവുന്ന ഓക്സിജൻ അവർ പുറത്തേക്ക് വിടും. ഇതാണ് ശരിക്കും നടക്കുന്നത്.
1: ഓ അങ്ങനെയല്ലേ.
0: ആന്നേ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു കൊടുക്കൽ വാങ്ങൽ, അതുവഴിയാണ് നമ്മളെ ഭൂമിയിൽ ഈ ജന്തുക്കളും സസ്യങ്ങളും മനുഷ്യരും ഒക്കെ നിലനിൽക്കുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഇവർക്ക് ഈ ഭക്ഷണം ഉണ്ടാക്കാനേ പകല് മാത്രമേ
1: പറ്റുള്ളൂ.
0: അതെന്താ കാരണം? സൂര്യപ്രകാശം എപ്പോ നമുക്ക് കിട്ടുക? പകല് മാത്രമല്ലേ കിട്ടുള്ളൂ.
1: ശരിയാ.
0: പിന്നെ ഉണ്ടല്ലോ ഈ ചെടികളില് അവരുടെ ഈ ഹരിതകണങ്ങൾ അടങ്ങിയിട്ടുള്ള ഹരിതകം എ, ഹരിതകം ബി, കരോട്ടിൻ, പിന്നെ സാമന്താഫിൻ എന്നീ കുറേ ടൈപ്പ് വർണ്ണങ്ങളുണ്ട്. അവരാണ് ഫോട്ടോസിന്തസിസ് നടത്താൻ ചെടികളെ സഹായിക്കുന്നത്. ഇവരാണ് നമ്മുടെ സൂര്യപ്രകാശത്തു നിന്ന് ഊർജം സ്വീകരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഫോട്ടോസിന്തസിസ് നടക്കുമ്പോഴുണ്ടല്ലോ

0: അപ്പൊ ഈ പ്രോസസ് നടക്കുമ്പോൾ ഉണ്ടാവുന്ന ബൈ പ്രോഡക്റ്റ് ആണ് ഓക്സിജൻ.
1: ഈ ആനിമൽസ് ഒക്കെ ഭക്ഷണത്തിന് മാത്രമല്ല പ്ലാന്റ്സ് ഉപയോഗിക്കുന്നത്, അപ്പൊ ഈ മനുഷ്യന്മാർക്ക് പ്ലാന്റ്സ് ഭക്ഷണമല്ലാതെ വേറെയും കുറെ ഉപയോഗങ്ങളുണ്ടല്ലേ.
0: വളരെ ശരിയാണ് കുട്ടി പറഞ്ഞത്. നമുക്കേ ഭക്ഷണം ഉണ്ടാക്കാനും ഡ്രസ് ഐറ്റംസ് ഉണ്ടാക്കാനും വീടുണ്ടാക്കാനും ഒക്കെ പോലെയല്ലേ പല പല ആവശ്യങ്ങൾക്ക് നമ്മൾ പ്ലാന്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. നമ്മളെ ബാക്കിയുള്ള ജീവികളൊക്കെ വല്ല കൂട് പണിയാനോ മറ്റേ ചുള്ളിക്കമ്പുകൾ എടുത്താലായി ഭക്ഷണത്തിനല്ലാണ്ട്. എന്നിട്ടോ നമ്മൾ മനുഷ്യന്മാരെന്താ ചെയ്യുന്നത്, ഉള്ള മരങ്ങളും കൂടി വെട്ടി നശിപ്പിക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മരങ്ങളും സസ്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ തന്നെയല്ലേ ഇവരെ സംരക്ഷിക്കണ്ടേ.
1: ഞാൻ പറ്റുന്ന പോലെ ഞാൻ കുറേ മരങ്ങളും ചെടികളും ഒക്കെ നട്ടുപിടിപ്പിക്കും.
0: യെസ്, അതുകൊണ്ടല്ലേ ബാല ഒരു മിടിമിടിക്കാന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത്. എന്തായാലും ഇപ്പൊ കുട്ടി ഡബിൾ ഉഷാറായില്ലേ. അപ്പൊ വേഗം പോയിട്ട് ആ ബാക്കിയുള്ള തൈകളും കൂടി ഇങ്ങോട്ട് കൊണ്ടുപോവാ, നമുക്ക് ഇപ്പൊ തന്നെ നട്ടുകള. എല്ലാവരും സംസാരത്തിന്റെ ഈ ചൂട് കളയണ്ട.
1: ഓക്കെ,
0: പിന്നെ നമ്മളിതേ നട്ട് കഴിഞ്ഞ ശേഷം പിന്നെ അതിനെപ്പറ്റി അങ്ങ് മറക്കാൻ പാടില്ല. അതിനെ സംരക്ഷിക്കാൻ കൂടി വേണം. ആവശ്യത്തിന് വെള്ളവും വളവും പിന്നെ പശു അങ്ങനെയൊന്നും കടിക്കാതെയൊക്കെ സംരക്ഷിച്ച് നോക്കണം.
1: അതൊക്കെ ഞാൻ നോക്കിക്കോളാം.
0: എല്ലാ മനുഷ്യരെ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചിട്ട് ഒരുപാട് മരങ്ങൾ നട്ടുപിടിപ്പിക്കും, പക്ഷെ പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല.

0: എന്തായാലും അങ്ങനെ ചെയ്യില്ല.
1: അങ്ങനെ ഞാൻ ഒരിക്കലും ചെയ്യില്ല. ഞാൻ കൃത്യമായിട്ട് ഇവരെ നടുകയും ചെയ്യും, കറക്റ്റ് വെള്ളം ഒക്കെ കൊടുക്കുകയും ചെയ്യും. സംശയം ഉണ്ടെങ്കിൽ അന്ന് നമ്മളെ പരിശീലനത്തിന് നട്ടെ ആ തൈയൊക്കെ നന്ദ് പോയി നോക്കി നോക്ക്.
0: അതുകൊണ്ടാണല്ലോ പറഞ്ഞത് ബാല ഒരു ഉഗ്രം മിടിമിടിക്ക് കുട്ടിയാന്നുള്ള കാര്യം.
1: യെസ്.
2: ബാലയുടെ ലോകം. ശബ്ദസാന്നിധ്യം തനിസി ബാല, കൃഷ്ണകുമാർ സി കെ. നിർവഹണം നിഖിൽ എബ്രഹാം.

0: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
1: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താന്ന് വെച്ചാൽ, ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ട് ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്? കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലില് മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും, വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും, കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അലർജി വരാതിരിക്കാൻ, പലപ്പോഴും നമ്മള് പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ കേൾക്കാം. എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്ക്, പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക്. സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

0: സിനിമ കുട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. എലിക്കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ, അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാർ അല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കുട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമ കൊട്ടക്കാം.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.
1: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
2: ഓ

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ദിലീപ് KR. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി കാലാവസ്ഥാ സംരക്ഷണത്തിനായുള്ള ആഗോള ആഹ്വാനം എന്ന വിഷയത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ അഥവാ IEI കൊച്ചി വിഭാഗം ശില്പശാല സംഘടിപ്പിച്ചു. പുല്ലേപ്പടി IEI ഭവനിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് ശില്പശാല നടന്നത്. ശില്പശാലയുടെ ഭാഗമായി 100+ സ്കൂൾ കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കായി പരിസ്ഥിതി ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട പ്രസംഗം, പോസ്റ്റർ പ്രദർശനം, ഹ്രസ്വ വീഡിയോ അവതരണം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ മത്സരങ്ങളും സംഘടിപ്പിച്ചു. കൊച്ചി ഫാക്ട് ഫെഡോ ചീഫ് ജനറൽ മാനേജർ സജോ KF മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ സംസ്ഥാന ജലവിഭവ വകുപ്പ് മുൻ MD ഡോക്ടർ സൂസൻ ജേക്കബ്, കുസാറ്റ് ഫാക്ട് ചെയർ പ്രൊഫസർ ഡോക്ടർ ജി മധു എന്നിവർ മുഖ്യപ്രഭാഷണങ്ങൾ നടത്തി. ലോക സൈക്കിൾ ദിനത്തോടനുബന്ധിച്ച് ടോക്കച്ച് സ്കൂൾ വൈറ്റിലയിൽ ഈ ബുധനാഴ്ച വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളിൽ ആരോഗ്യകരമായ ജീവിതശൈലിയും പരിസ്ഥിതി സംരക്ഷണ ബോധവും വളർത്തുന്നതിനായാണ് പരിപാടി നടത്തിയത്. ടോക്കച്ച് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെയും എൻവയോൺമെന്റ് ക്ലബിന്റെയും നേതൃത്വത്തിലാണ് റാലി സംഘടിപ്പിച്ചത്. സൈക്കിൾ റാലി, ബോധവൽക്കരണ സന്ദേശങ്ങൾ, പോസ്റ്റർ പ്രദർശനം എന്നിവ പരിപാടിയുടെ ഭാഗമായി നടന്നു. അധ്യാപകരും വിദ്യാർത്ഥികളും സൈക്കിളിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഇന്ധനലാഭം, മലിനീകരണ നിയന്ത്രണം, ശാരീരിക ആരോഗ്യം എന്നിവയെക്കുറിച്ചും സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ടെസി ജോസ് സൈക്കിൾ റാലി ഉദ്ഘാടനം ചെയ്തു. സൈക്കിൾ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനും ആരോഗ്യകരവും ഹരിതാഭവുമായ സമൂഹം സൃഷ്ടിക്കുന്നതിനും എല്ലാവരും മുന്നിട്ടിറങ്ങണമെന്ന് പ്രിൻസിപ്പൽ ആഹ്വാനം ചെയ്തു. മലയാള സിനിമാ ലോകത്തെ അതുല്യ പ്രതിഭമാരാണ് സംവിധായകൻ മോഹനും ബാലചന്ദ്രമേനോനുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അഭിപ്രായപ്പെട്ടു. സംവിധായകനായിരുന്ന മോഹന്റെ പേരിൽ സത്യാഞ്ജലി, കുച്ചിപ്പുടി ഡാൻസ് അക്കാദമിയും ചാവറ കൾച്ചറൽ സെന്ററും FCDFO സഹകരണത്തോടെ സംഘടിപ്പിച്ച ദൃശ്യ മോഹനം ഡാൻസ് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് മോഹന്റെ പേരിൽ ഏർപ്പെടുത്തിയ ആദ്യത്തെ നാഷണൽ എക്സലൻസ് അവാർഡ് ബാലചന്ദ്രമേനോന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നടനും കഥാകൃത്തുമായ ശങ്കർ രാമകൃഷ്ണൻ, ഇടവേള ബാബു, ചാവറ കൾച്ചറൽ സെന്റർ ഡയറക്ടർ ഫാദർ അനിൽ ഫിലിപ്പ് അടക്കമുള്ളവർ പ്രസംഗിച്ചു. ഫോർട്ട് കൊച്ചി കടപ്പുറത്ത് അഴിമുഖത്തിന് സമീപം കൂടുതൽ ഭാഗം കരവച്ചതോടെ ചീനവല കരയിലായതായി വാർത്തകൾ. മത്സ്യബന്ധനത്തിന് വല താഴ്ത്താൻ കഴിയാത്ത അവസ്ഥ നിമിത്തം ചീനവല ഉടമകളും മത്സ്യത്തൊഴിലാളികളും ബുദ്ധിമുട്ടിലാണ്. മണ്ണടിഞ്ഞ് കായലോരത്ത് ആഴം കുറഞ്ഞതോടെ പല വലകളും കൂടുതൽ താഴ്ത്താൻ കഴിയാത്ത സ്ഥിതിയാണ് ഇപ്പോൾ. ബീച്ച് റോഡ് സ്വദേശി MP ജേക്കബിന്റെ ഉടമസ്ഥതയിലുള്ള ചീനവലയാണിത്. ആഴ്ചകളായി വല വലിക്കാൻ കഴിയുന്നില്ലെന്നും വലയിൽ ജോലിയെടുത്തിരുന്ന 5 പേർക്കും തൊഴിലില്ലാതായെന്നും ഉടമ പറഞ്ഞു. തെക്ക് നിന്ന് കടൽ കൂടി വരുമ്പോഴാണ് മണ്ണിടിഞ്ഞു കൂടുന്നതെന്നും ശക്തമായ മഴ വന്നാൽ മാത്രമേ മണൽത്തിട്ട ഇല്ലാതാകുവെന്നും കഴിഞ്ഞ വർഷവും ഇതേ അനുഭവം ഉണ്ടായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിഥി തൊഴിലാളികളുടെ വേതന നിരക്കിൽ നിയന്ത്രണമില്ലാതായതോടെ നിർമ്മാണ കൃഷി മേഖലകൾ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നതായി വാർത്തകൾ. നാട്ടിൽ തൊഴിലാളികൾക്ക് ക്ഷാമമായതോടെ നാളുകളായി അതിഥി തൊഴിലാളികളെ ആശ്രയിച്ചാണ് നിർമ്മാണ മേഖലയും കൃഷി മേഖലയും മുന്നോട്ടു പോയിരുന്നത്. ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ നിർമ്മാണ മേഖലയ്ക്ക് പുറമെ പൈനാപ്പിൾ കൃഷിയിലും നെൽകൃഷിയിലുമായിരുന്നു കൂടുതലായി അതിഥി തൊഴിലാളികൾ ജോലി ചെയ്തിരുന്നത്. തൊഴിൽ വകുപ്പ് നിശ്ചയിച്ചിരുന്ന നിരക്കിനനുസരിച്ച് നിർമ്മാണ മേഖലയിൽ മേസ്തിരിക്ക് 1000 രൂപയും സഹായിക്ക് 840 രൂപയുമാണ് നൽകേണ്ടത്. എന്നാൽ ഇതിലും ഉയർന്ന നിരക്കാണ് നാളുകളായി നൽകുന്നതെന്നാണ് ചെറുകിട കരാറുകാർ പറയുന്നത്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പല തൊഴിലാളികളും സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയിരുന്നു. ഇവർ മടങ്ങിയെത്താൻ വൈകുന്നതോടെ ശേഷിക്കുന്നവർ നേരത്തെ ഉണ്ടായിരുന്നതിന്റെ ഇരട്ടി കൂലിയാണ് ആവശ്യപ്പെടുന്നത്. അതിഥി തൊഴിലാളികളെ നൽകുന്നതിനും കരാറുകാർ രംഗത്തുണ്ട്. തൊഴിലാളികളെ പ്രലോഭിപ്പിച്ച് വേതനം നിരക്ക് ഉയർത്തുന്നത് കരാറുകാരാണെന്ന ആക്ഷേപവുമുണ്ട്. മേസ്തിരിക്ക് 1500 രൂപ വരെയും സഹായിക്ക് 1200 രൂപയുമാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. സ്വകാര്യ വ്യക്തിയുടെ ഫോൺ നമ്പർ അനുമതിയില്ലാതെ ചിത്രത്തിൽ ഉപയോഗിച്ച ഓഫീസർ ഓൺ ഡ്യൂട്ടി സിനിമയുടെ നിർമ്മാതാക്കൾക്കെതിരെ കേസെടുക്കാൻ എറണാകുളം CJM കോടതി നിർദ്ദേശം നൽകി. വ്യക്തിവിവര മോഷണക്കുറ്റം ചുമത്തി കേസെടുക്കാനാണ് സിറ്റി പോലീസിനോട് ഉത്തരവിട്ടത്. ചിത്രത്തിന്റെ നിർമ്മാതാവ് മാർട്ടിൻ പ്രക്കാട്ടിനും സഹനിർമ്മാതാക്കൾക്കുമെതിരെ കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. ചിത്രം സ്ട്രീം ചെയ്ത OTT കമ്പനി, നെറ്റ്ഫ്ലിക്സ്, വാട്സാപ്പ്, മെറ്റ കമ്പനികളും കേസിൽ പ്രതികളാകും. ചിത്രത്തിൽ ഒരിടത്ത് ഫോൺ നമ്പർ പ്രദർശിപ്പിച്ചതിനെ തുടർന്ന് ഉടമയായ കണ്ണൂർ സ്വദേശിക്ക് ഭീഷണി സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു. ഇതോടെയാണ് നിർമ്മാതാക്കൾക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയത്. മൊബൈൽ നമ്പർ പ്രദർശിപ്പിച്ചത് വ്യക്തിജീവിത

ബാധിച്ചുവെന്നും ഡമ്മി നമ്പറാണ് ഉപയോഗിക്കേണ്ടിയിരുന്നതെന്നും പരാതിക്കാരൻ വാദിച്ചു. നമ്പർ ഉപയോഗിക്കാൻ തന്റെ അനുമതി വാങ്ങിയിട്ടില്ല. ഐ ടി നിയമപ്രകാരം ഇത് കുറ്റകരമാണ്. ചലച്ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരുടെ അശ്രദ്ധ മൂലം തന്റെ ജീവിതവും തൊഴിലും തടസ്സപ്പെട്ടുവെന്നും പരാതിക്കാരൻ കോടതിയെ അറിയിച്ചു. വിലയ്ക്ക് വാങ്ങിയ വീടിന്റെ വൈദ്യുതി കണക്ഷൻ സ്വന്തം പേരിലേക്ക് മാറ്റാൻ അനേക വർഷം കാലതാമസം വന്ന സംഭവത്തിൽ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി പിഴ ചുമത്തി. ഇതിനായി ഉടമയ്ക്ക് കാത്തിരിക്കേണ്ടി വന്നത് 24 വർഷമായിരുന്നു. തർക്കം വൈദ്യുതി ഓംബുഡ്സ്മാന്റെ അടുത്ത് എത്തിയപ്പോഴാണ് പരാതിക്കാരന് 4,50,000 രൂപ നഷ്ടപരിഹാരം നൽകാൻ വിധിയായത്. തമ്മനം പള്ളത്ത് റോഡിലെ റീത്ത പി അന്തോണി 1998 വാങ്ങിയ വീടിന്റെ വൈദ്യുതി കണക്ഷൻ മാറ്റിക്കിട്ടാനാണ് അപേക്ഷ നൽകിയത്. ഉടമസ്ഥത മാറ്റുന്നതിനും സിംഗിൾ ഫേസ് കണക്ഷൻ 3 ഫേസ് ആക്കുന്നതിനുമായി 1998 മാർച്ച് 13 വൈദ്യുതി ബോർഡ് പാലാരിവട്ടം സെക്ഷൻ ഓഫീസിൽ 9,200 രൂപ ഫീസ് അടച്ചു. 4 മാസത്തിനു ശേഷം 3 ഫേസ് കണക്ഷൻ അനുവദിച്ചു. പക്ഷേ ഉടമാവകാശം മാറ്റിയില്ല. സെക്യൂരിറ്റിയായി നൽകിയ 3,000 രൂപ അപേക്ഷയുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയതുമില്ല. വിവരാവകാശ നിയമപ്രകാരം ഇതിന് കാരണം തേടിയപ്പോൾ അപേക്ഷ കിട്ടിയിട്ടില്ലെന്നും സെക്യൂരിറ്റി തുക അടച്ചിട്ടില്ലെന്നും മറുപടി പറഞ്ഞു. ഒടുവിൽ 2022 നവംബർ 3 ഉടമാവകാശം മാറ്റി നൽകി. എന്നിട്ടും സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് സംബന്ധിച്ച തർക്കം തീർന്നില്ല. ഇതേ തുടർന്നാണ് പരാതിക്കാരി ഓംബുഡ്സ്മാനെ സമീപിച്ചത്. ഉടമാവകാശം വൈകിപ്പിച്ച 8,987 ദിവസത്തേക്ക് പ്രതിദിനം 50 രൂപ വീതം നഷ്ടപരിഹാരം നൽകാനായിരുന്നു വിധി. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അക്കൗണ്ടിൽ വരവ് വയ്ക്കാത്തതിന് 24 വർഷത്തേക്ക് 18% പിഴ പലിശ നൽകാനും നിർദ്ദേശിച്ചു. മുൻഗണന ലഭിക്കാൻ ഫീസ് വാങ്ങിയിട്ട് മുൻഗണന നൽകാതിരുന്നതിനും പിഴ പലിശ നൽകണമെന്ന് ഓംബുഡ്സ്മാൻ നിർദ്ദേശിച്ചു. കൊച്ചി ആസ്റ്റൺ മെഡ്സിറ്റിയിൽ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയായി. കണ്ണൂരിൽ നിന്ന് എയർ ആംബുലൻസിൽ എത്തിച്ച യുവാവിന്റെ ഹൃദയമാണ് മലപ്പുറം സ്വദേശിയായ 48-കാരന് നൽകിയത്. വാഹന അപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച കണ്ണൂർ സ്വദേശിയായ 23-വയസ്സുകാരനാണ് അവയവദാനത്തിലൂടെ 4 പേർക്ക് പുതുജീവൻ നൽകിയത്. ശ്രീകണ്ഠപുരം വളക്കൈ പാലത്തിന് സമീപം ബൈക്കും വാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വളക്കൈ സ്വദേശി MK അർജുന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ മാതാപിതാക്കൾ സന്നദ്ധരാകുകയായിരുന്നു. ഹൃദയം കൊച്ചി ആസ്റ്റൺ മെഡ്സിറ്റിയിലെ രോഗിക്കും കരൾ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ രോഗിക്കും വൃക്കകളിൽ 1 വൃക്ക കോഴിക്കോട് ആസ്റ്റർ മിംസിലെ രോഗിക്കും 2ാമത്തേത് മെഡിക്കൽ കോളേജ് ആശുപത്രിക്കുമാണ് കൈമാറിയത്. ഇന്റർവെൻഷണൽ കാർഡിയോളജി സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സി രാജീവിന്റെ മേൽനോട്ടത്തിൽ ചികിത്സയിലായിരുന്നു മലപ്പുറം സ്വദേശിയായ രോഗി. കണ്ണൂരിൽ നിന്ന് എയർ ആംബുലൻസിൽ എത്തിച്ച ഹൃദയം ആസ്റ്റൺ മെഡ്സിറ്റിയിലെ എമർജൻസി വിഭാഗം മേധാവി ഡോക്ടർ ജോൺസൺ കെ വർഗീസ്, എമർജൻസി ഫിസിഷ്യൻ ഡോക്ടർ ഭരത് സജിത് എന്നിവർ ഏറ്റുവാങ്ങി. 2 മിനിറ്റിനുള്ളിൽ ഹൃദയം ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തിച്ചു. ഡോക്ടർ അനിൽകുമാർ ആർ, ഡോക്ടർ ടെൻസി ജോഷു തോമസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ കൃത്യമായി ഏകോപിപ്പിച്ച് നടപ്പിലാക്കിയത്. ഈ വെല്ലുവിളി വിജയകരമായി നേരിടാൻ ആസ്റ്റർ ശൃംഖലയിലെ വിവിധ ടീമുകൾ അണിനിരന്നതായി ആസ്റ്റർ മെഡ്സിറ്റി ചീഫ് ഓഫ് മെഡിക്കൽ സർവീസസ് ഡോക്ടർ ദിലീപ് പണിക്കർ പറഞ്ഞു. 2015 മസ്തിഷ്ക മരണം സംഭവിച്ച തിരുവനന്തപുരം സ്വദേശി അഡ്വക്കേറ്റ് നീലകണ്ഠ ശർമ്മയുടെ ഹൃദയം മറ്റൊരാളിൽ വെച്ചുപിടിപ്പിക്കാൻ സമ്മതം നൽകിയ ലതാ ശർമ്മയ്ക്ക് മതമൈത്രി പുരസ്കാരം സമ്മാനിച്ചു. ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം പുരസ്കാരം കൈമാറി. ചാവറ കൾച്ചറൽ സെന്ററും കേരള ദർശനവേദിയും ചേർന്നാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ചാവറ കൾച്ചറൽ സെന്റർ ഡയറക്ടർ ഫാദർ അനിൽ ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. കൊച്ചി എളംകുളത്ത് പുതിയ ശുചിമുറി മാലിന്യ പ്ലാന്റും അനുബന്ധ പൈപ്പ് ലൈൻ ശൃംഖലയും സ്ഥാപിക്കാനുള്ള പദ്ധതിയുടെ നടപടികൾ വേഗത്തിലാക്കുന്നു. അമൃത് 2 ഉൾപ്പെടുത്തി 184 കോടി രൂപ ചെലവിൽ നടപ്പാക്കുന്ന പദ്ധതി 3 പ്രൊജക്ടുകളായാണ് നടപ്പാക്കുക. ഈ പദ്ധതികൾ പൂർത്തിയാകുന്നതോടെ പ്രദേശത്തെ കനാൽ മലിനീകരണം വലിയ തോതിൽ കുറയ്ക്കാനാകുമെന്നാണ് പ്രതീക്ഷ. പ്രതിദിനം 5 ദശലക്ഷം ലിറ്റർ ശേഷിയുള്ള പുതിയ പ്ലാന്റ് നിർമ്മിക്കാനുള്ള പദ്ധതിക്ക് ഉടൻ കരാർ നൽകും. 18 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതിയാണിത്. പനമ്പിള്ളി നഗർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ പൈപ്പ് ലൈൻ ശൃംഖല സ്ഥാപിക്കാനായി 100 കോടി രൂപയോളം ചെലവ് വരുന്ന പദ്ധതിക്ക് കരാർ നൽകിയിട്ടുണ്ട്. രവിപുരം, ഗിരിനഗർ, പനമ്പിള്ളി നഗർ, കടവന്ത്ര സൗത്ത്, ഗാന്ധിനഗർ ഭാഗങ്ങളെ പ്ലാന്റുമായി ബന്ധിപ്പിക്കാനായി 40 കിലോമീറ്റർ നീളത്തിൽ പൈപ്പ് ലൈൻ ശൃംഖല സ്ഥാപിക്കുന്നതാണ് ഈ പദ്ധതി. നേരത്തെ റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി എളംകുളം ഡിവിഷനിൽ പൈപ്പ് ലൈൻ ശൃംഖല നടപ്പാക്കാനിരുന്ന പദ്ധതി അമൃത് 2 നടപ്പാക്കുക. റീബിൽഡ് കേരളയിൽ പണം ലഭ്യമാകുന്നതുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളെ തുടർന്നാണ് ഈ പദ്ധതിയും അമൃത് 2 മാറ്റിയത്. ഈ പദ്ധതി പ്രകാരം പൈപ്പ് ലൈൻ ശൃംഖല സ്ഥാപിക്കാനുള്ള 35 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതിക്ക് ജല അതോറിറ്റി സുവിജ് ഡിവിഷൻ ടെൻഡർ വിളിച്ചു. എളംകുളം ഡിവിഷനിലെ കെട്ടിടങ്ങളെയും വീടുകളെയും STP പ്ലാന്റുമായി ബന്ധിപ്പിക്കാൻ 18 കിലോമീറ്ററോളം നീളമുള്ള പൈപ്പ് ലൈൻ നിർമ്മിക്കുന്നതാണ് പദ്ധതി.
എളംകുളത്ത് പുതുതായി നിർമ്മിക്കുന്ന എസ്

പ്ലാന്റുമായാണ് ഈ പൈപ്പ് ലൈൻ ശൃംഖല ബന്ധിപ്പിക്കുക. നിലവിൽ ഈ മേഖലകളിലെ ശുചിമുറി മാലിന്യത്തിൽ ഏറെയും സമീപത്തെ കനാലുകളിലേക്ക് ഒഴുക്കുന്നുവെന്നാണ് കണക്ക്. ആലുവ ഫോർട്ട് കൊച്ചി റൂട്ടിൽ സർവീസ് നടത്തുന്ന പ്രൈവറ്റ് ബസ് ജീവനക്കാർ തമ്മിലുണ്ടായ അടിപിടിയിൽ 3 പേർ അറസ്റ്റിലായി. ആൻസായി ബസ്സിലെ ജീവനക്കാരാണ് ഇവർ. ബസിന്റെ സമയക്രമത്തെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘടനത്തിൽ കലാശിച്ചത്. ആലുവ തോപ്പുംപടി റൂട്ടിൽ ഓടുന്ന അസ്ലൻ എന്ന ബസ്സിന് വട്ടം വച്ച് ബസ്സിനകത്ത് കയറി ജീവനക്കാരെ ആക്രമിക്കുകയായിരുന്നു. ബസ്സിലെ യാത്രക്കാരെ ഇവർ ഇറക്കിവിടുകയും ചെയ്തു. തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് ബസ് കസ്റ്റഡിയിലെടുത്ത് നടപടികൾ സ്വീകരിച്ചു. പരസ്യ ചിത്രീകരണത്തിനെത്തിയ ഡൽഹി സ്വദേശിയായ മോഡൽ പെരുമ്പാവൂരിൽ പാറമടയിലെ വെള്ളക്കെട്ടിൽ മുങ്ങി മരിച്ചു. പെരുമ്പാവൂർ കുറുപ്പുംപടിക്ക് സമീപം മുടക്കുഴ പഞ്ചായത്തിലെ പെട്ടിമല പാറമടയിലാണ് അപകടമുണ്ടായത്. പരസ്യ ചിത്രീകരണത്തിനായി ലൊക്കേഷൻ നോക്കാൻ എത്തിയ സംഘത്തിലെ ഡൽഹി അംബേദ്കർ നഗർ സ്വദേശിയായ ദിവ്യാൻഷു ജോഷിയാണ് മരിച്ചത്. പാറമടയിലെ വെള്ളത്തിൽ ഇറങ്ങുന്നതിനിടയിൽ കാൽ വഴുതി താഴ്ന്നു പോവുകയായിരുന്നു. ഡൽഹി ആസ്ഥാനമായ വസ്ത്രനിർമ്മാണ കമ്പനിക്ക് വേണ്ടിയുള്ള പരസ്യ ചിത്രീകരണത്തിനാണ് ഡൽഹിയിൽ നിന്നുള്ള 4 സംഘം കേരളത്തിലെത്തിയത്. ചാലക്കുടിയിലെ ഒരു ഏജൻസിക്കായിരുന്നു ചിത്രീകരണത്തിന്റെ ചുമതല. മുൻമന്ത്രിയും കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാനുമായ ടി യു കുരുവിള അന്തരിച്ചു. 90 വയസ്സായിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു 29 May മരണം സംഭവിച്ചത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു. 2006 വി എസ് അച്യുതാനന്ദൻ സർക്കാരിൽ 1 കൊല്ലത്തോളം പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നു. കോതമംഗലത്തെ ഊഞ്ഞപ്പാറ സ്വദേശിയായ ടി യു കുരുവിള 1936 സെപ്റ്റംബർ 13 ജനിച്ചത്. 1964 മുതൽ 1978 വരെ കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. പ്ലാന്റേഷൻ കോർപ്പറേഷൻ, കേരള ഹൌസിംഗ് ബോർഡ് എന്നിവയുടെ ചെയർമാൻ സ്ഥാനം വഹിച്ചിട്ടുണ്ട്. 2006-2011 വർഷങ്ങളിൽ കോതമംഗലം മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലെത്തി. ഇതിൽ 2006 എൽ ഡി എഫിലും 2011 യു ഡി എഫിലുമായിരുന്നു. എംഎൽഎ, മന്ത്രി എന്നീ നിലകളിൽ കോതമംഗലം മണ്ഡലത്തിന്റെ വികസനത്തിൽ വലിയ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ്. റോഡുകൾ, കുടിവെള്ളം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കർഷക പ്രശ്നങ്ങൾ എന്നിവയിൽ അദ്ദേഹം സജീവ ഇടപെടലുകൾ നടത്തി. മികച്ച സംഘാടകൻ, സഹകാരി, വ്യവസായി, ടൂറിസം സംരംഭകൻ തുടങ്ങി കൈവച്ച മേഖലകളിലെല്ലാം തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. എറണാകുളത്ത് 75-കാരി മരിച്ചത് H1N1 അഥവാ പന്നിപ്പനി ബാധിച്ചെന്ന് സംശയം. ഇടപ്പള്ളി സ്വദേശിനി കെ ലളിതാംബികയാണ് പാലാരിവട്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചത്. അതേസമയം കൂടുതൽ പരിശോധനാ ഫലങ്ങൾ ലഭിച്ചാൽ മാത്രമേ ഇത് H1N1 ബാധിച്ചുള്ള മരണമാണോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിയൂ എന്നാണ് ആരോഗ്യവകുപ്പ് ജില്ലാ അധികൃതർ വ്യക്തമാക്കിയത്. കടുത്ത പനിയും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് 30 വയോധികയെ പാലാരിവട്ടത്തെ എറണാകുളം മെഡിക്കൽ സെന്ററിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് ആരോഗ്യനില വഷളാവുകയും മരണം സംഭവിക്കുകയുമായിരുന്നു. ആശുപത്രിയിൽ നടത്തിയ പരിശോധനകളിൽ ഇവർക്ക് H1N1 സ്ഥിരീകരിച്ചതായും ഈ വിവരം ആരോഗ്യവകുപ്പിനെ അറിയിച്ചിട്ടുണ്ടെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. കൂടുതൽ വ്യക്തത വരുത്താൻ ആവശ്യമെങ്കിൽ വീണ്ടും പരിശോധന നടത്തുമെന്നും അധികൃതർ അറിയിച്ചു. മുൻ MPയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ KP ധനപാലൻ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് വടക്കൻ പറവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ 30 പുലർച്ചെയായിരുന്നു അന്ത്യം. ഭൗതികദേഹം പൊതുദർശനത്തിന് ശേഷം പറവൂരിലെ വസതിയിൽ സംസ്കരിച്ചു. 2009 ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചാണ് അദ്ദേഹം പാർലമെന്റിലെത്തിയത്. 2014 തൃശൂർ മണ്ഡലത്തിലും UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു. കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ദീർഘകാലം സജീവമായിരുന്ന അദ്ദേഹം KPCC സെക്രട്ടറി, ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് എന്നീ നിർണായക പദവികൾ വഹിച്ചിട്ടുണ്ട്. സംസ്ഥാന ക്ഷീരകർഷക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ, നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക് ഡയറക്ടർ, കൊച്ചിൻ യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പർ എന്നീ നിലകളിൽ ശ്രദ്ധേയമായ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. റേഡിയോ കൊച്ചിൻ 90 FM ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന എറണാകുളം ഡയറീസ് ആണ്. പരിപാടി തുടരുന്നു. സ്വർണ്ണ വ്യാപാര മേഖലയ്ക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ബജറ്റിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ മുഖ്യമന്ത്രി VD സതീശന് നിവേദനം നൽകി. സ്വർണ്ണ വ്യാപാരികൾക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വാറ്റ് കുടിശ്ശിക എഴുതി തള്ളണമെന്ന് നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. പല സംസ്ഥാനങ്ങളിലും വാറ്റ് കുടിശ്ശികകൾ എഴുതി തള്ളിയിട്ടുണ്ടെന്നും കേരളമാകെ ഫോൺ നമ്പർ മാത്രം നൽകി പോസ്റ്ററുകൾ പതിച്ച് സമാന്തര സ്വർണ്ണ വ്യാപാരം നടക്കുന്നുണ്ടെന്നും ഇത് നിയന്ത്രിക്കണമെന്നും ചൂണ്ടിക്കാട്ടി. പരമ്പരാഗത സ്വർണ്ണ മേഖലയിൽ നടക്കുന്നതിനേക്കാൾ വലിയ വ്യാപാരമാണ് സമാന്തര മേഖലയിൽ നടക്കുന്നത്. GST ഉദ്യോഗസ്ഥർ പരമ്പരാഗത സ്വർണ്ണ വ്യാപാര മേഖലയിൽ മാത്രമാണ് പരിശോധനകൾ നടത്തുന്നത്. HUID സംവിധാനത്തിലൂടെ സ്വർണം വാങ്ങുന്ന ഉപഭോക്താവിന് ട്രാക്കിംഗ് സംവിധാനം നിലവിൽ നിൽക്കുമ്പോൾ ഒരു തരത്തിലുള്ള നികുതി കുറവും GST രജിസ്ട്രേഷൻ എടുത്ത സ്വർണ്ണ വ്യാപാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ലെന്നും സ്വർണ്ണ വ്യാപാര മേഖലയ്ക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ബജറ്റിൽ ഉൾപ്പെടുത്തണമെന്നും കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. പൈനാപ്പിൾ കർഷകർക്ക് ആശ്വാസവും പ്രതീക്ഷയും പകർന്ന വാഴക്കുളം പൈനാപ്പിളിന് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന

വില ലഭിക്കുന്നു. ഗ്രീൻ പൈനാപ്പിളിന് കിലോഗ്രാമിന് 68 രൂപയും സ്പെഷ്യൽ ഗ്രേഡ് ഗ്രീൻ പൈനാപ്പിളിന് 70 രൂപയുമാണ് ലഭിക്കുന്നത്. ഇതിനു മുൻപ് കർഷകന് എ ഗ്രേഡ് പച്ച പൈനാപ്പിളിന് പരമാവധി ലഭിച്ചിട്ടുള്ളത് 65 രൂപയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ചിലയിടങ്ങളിൽ 75 രൂപയ്ക്ക് വരെ കച്ചവടം നടന്നിട്ടുണ്ടെങ്കിലും ശരാശരി വിപണി വില 68-70 രൂപയായി തുടരുകയാണ്. വരും ദിവസങ്ങളിൽ വില ഇനിയും ഉയർന്നേക്കുമെന്നാണ് സൂചനകൾ. മെയ് പകുതിയോടെ പൈനാപ്പിൾ വില 20 രൂപയായി ഇടിഞ്ഞിരുന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണെന്ന് കർഷകർ നേരിട്ടത്. ഉയർന്ന വിലയാണ് ഇപ്പോൾ ഉള്ളതെങ്കിലും ഇതിന്റെ പ്രയോജനം ഭൂരിഭാഗം കർഷകർക്കും ലഭിക്കുന്നില്ല. തോട്ടങ്ങളിൽ പൈനാപ്പിൾ ഉൽപ്പാദനം കുറവാണ്. സാധാരണ ഉണ്ടാകുന്ന ഉൽപ്പന്നത്തിന്റെ 5 മുതൽ 10% വരെ മാത്രമാണ് തോട്ടങ്ങളിൽ ബാക്കിയുള്ളത്. അതുകൊണ്ട് ഈ വിലക്കയറ്റം കർഷകരുടെ മുൻപത്തെ വൻ നഷ്ടം നികത്താൻ പര്യാപ്തമല്ലെങ്കിലും വിപണിയിലെ ഈ മുന്നേറ്റം കർഷകരുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. പാറക്കടവ് പഞ്ചായത്തിലെ തിരുപ്പറമ്പ് കടവിൽ ചാലക്കുടി പുഴയിൽ പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തം. പൂവത്തുശ്ശേരി ജംഗ്ഷനെയും എളവൂരിനെയും ബന്ധിപ്പിച്ചാണ് പാലം പണിയേണ്ടത്. ഇപ്പോൾ പ്രദേശവാസികൾ കടുത്തുവഞ്ചിയെ ആശ്രയിച്ചാണ് യാത്ര ചെയ്യുന്നത്. കടുത്തുവഞ്ചി ഇല്ലാതെ വന്നാൽ കിലോമീറ്ററുകൾ ചുറ്റി മൂഴിക്കുളം പാറക്കടവ് വഴിയാണ് ഇരു പ്രദേശത്തുകാരും സഞ്ചരിക്കുന്നത്. വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഇവിടെ തൂക്കുപാലം നിർമ്മിക്കാൻ ആദ്യം പദ്ധതി തയ്യാറാക്കിയെങ്കിലും സ്ഥലം MLA നിർദ്ദേശപ്രകാരം പിന്നീട് വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്ന തരത്തിൽ പാലം നിർമ്മിക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. ഇതിനായി സർക്കാരിൽ നിന്ന് സർവേക്ക് ഫണ്ട് അനുവദിച്ച് മണ്ണു പരിശോധന നടത്തിയതാണ്. 8 ലക്ഷം രൂപ അനുവദിച്ചു. 3 തവണ സർവേ നടത്തി. എന്നാൽ പിന്നീട് നടപടികളൊന്നും ഉണ്ടായില്ല. നവകേരള യാത്രയിലും പരാതി നൽകിയിരുന്നു. ഇപ്പോൾ ഇരുകരകളിലെയും ജനങ്ങളുടെ ആശ്രയം കടുത്തുവഞ്ചിയാണ്. പുഴയിൽ വെള്ളമേറിയാൽ വഞ്ചി യാത്ര അപകടകരമാണ്. കാലവർഷമായാൽ എല്ലാവരും ആശങ്കയിലാണ്. ഇവിടെ പാലം നിർമ്മിച്ചാൽ തൊട്ടടുത്തുള്ള എളവൂർ അത്താണി രാജപാതയിലേക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാനാകും. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലത്ത് പെരിയാറിന് കുറുകെ കേരളത്തിലെ ആദ്യ ഉരുക്ക് നിർമ്മിത വളഞ്ഞ കമാനത്തിലുള്ള പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. ദേശീയപാത നവീകരണ ഭാഗമായി നിർമ്മിക്കുന്ന പാലത്തിന്റെ നിർമ്മാണം ഓഗസ്റ്റിൽ പൂർത്തിയാകും. പഴയ ആർച്ച് പാലത്തിന് സമാനമായിട്ടാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണവും. 42 മീറ്റർ നീളത്തിൽ 5 സ്പാനുകളിലായി 214 മീറ്റർ നീളത്തിലുള്ള പാലം 13 മീറ്റർ വീതിയിലാണ് പൂർത്തീകരിക്കുന്നത്. ഇതിൽ 8 മീറ്റർ വീതി വാഹനങ്ങൾക്ക് കടന്നു പോകുന്നതിനാണ്. ഇരുവശങ്ങളിലും 1.5 മീറ്റർ വീതിയിൽ നടപ്പാത ഉണ്ടായിരിക്കും. പഴയ പാലത്തിന് 4 മീറ്റർ വീതിയാണ് ഉള്ളത്. 2027 മാർച്ച് വരെ കരാർ കമ്പനിക്ക് കാലാവധി ദീർഘിപ്പിച്ച് നൽകിയിട്ടുണ്ടെങ്കിലും ഓഗസ്റ്റിൽ തന്നെ പണി പൂർത്തിയാകാനാവും വിധത്തിലാണ് നിർമ്മാണം പുരോഗമിക്കുന്നതെന്ന് പ്രോജക്ട് എഞ്ചിനീയർ മുരളി പറഞ്ഞു. പൊതുമാർക്കറ്റ് പോലെ വഴിയോര കച്ചവടക്കാർ തിങ്ങിയിരുന്ന തൃപ്പൂണിത്തുറ മിനി ബൈപ്പാസിൽ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കാൻ തൃപ്പൂണിത്തുറ നഗരസഭാ അധികൃതർ നടപടി തുടങ്ങി. കച്ചവടക്കാരുടെ യൂണിയന്റെ എതിർപ്പിനെ തുടർന്ന് തൽക്കാലം നടപടികൾ നിർത്തിവച്ചിട്ടുണ്ട്. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് PL ബാബുവിന്റെ നേതൃത്വത്തിലാണ് കൌൺസിലർമാർ ഉൾപ്പെടെ ഉദ്യോഗസ്ഥരും തൊഴിലാളികളും എത്തി ചൊവ്വാഴ്ച രാവിലെ ഒഴിപ്പിക്കൽ നടപടി തുടങ്ങിയത്. മിനി ബൈപ്പാസിൽ കടകൾ ഒഴിപ്പിക്കലിനായി എത്തിയപ്പോൾ തന്നെ താൽക്കാലിക തട്ടുകളിട്ട് കച്ചവടം ചെയ്തിരുന്നവർ കച്ചവട സാധനങ്ങളുമായി സ്ഥലം ഒഴിവാക്കി തുടങ്ങിയിരുന്നു. മിനി ബൈപ്പാസ് ഭാഗത്ത് സ്ഥിരമായി ഉണ്ടാകുന്ന അപകടങ്ങളെ തുടർന്നാണ് ട്രാഫിക് പോലീസിന്റെ റിപ്പോർട്ടും കൂടി പരിശോധിച്ച് കയ്യേറ്റങ്ങൾ പൊളിക്കുവാൻ തീരുമാനിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. കളക്ടറുടെ വിദ്യാർത്ഥി സമ്പർക്ക പരിപാടിയായ ഇൻസ്പയർ വെനസ്ഡേ ജില്ലയിൽ തുടങ്ങി. പരിപാടിയുടെ ആദ്യ എഡിഷനിൽ തെങ്ങോട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്നുള്ള 25 വിദ്യാർത്ഥിനികളാണ് എത്തിയത്. വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി പ്രത്യേക ബസ് സൌകര്യവും ഒരുക്കിയിരുന്നു. തങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നും അവ എങ്ങനെ നേടിയെടുക്കുമെന്നും കുട്ടികൾ ഇൻസ്പയർ വെനസ്ഡേ ഫോമുകളിൽ കുറിച്ചു. ചെറുപ്രായത്തിൽ തന്നെ വ്യക്തമായ ലക്ഷ്യബോധം വളർത്തിയെടുക്കാൻ ഇതിലൂടെ കഴിയുമെന്ന് കളക്ടർ പറഞ്ഞു. എല്ലാ ബുധനാഴ്ചയും ജില്ലയിലെ വിവിധ സ്കൂളുകളിലെ കുട്ടികൾക്ക് കളക്ടറുമായി നേരിട്ട് സംവദിക്കാൻ ഇൻസ്പയർ വെനസ്ഡേയിലൂടെ അവസരമൊരുങ്ങും. 2 മലയാളി വിദ്യാർത്ഥികളും ബാക്കി അതിഥി തൊഴിലാളി കുടുംബങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുമായി മൂവാറ്റുപുഴ സർക്കാർ ടീച്ചേഴ്സ് ട്രെയിനിങ് UP സ്കൂൾ ശ്രദ്ധ നേടി. ബംഗാൾ, അസം, ഒഡീഷ, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഒരുമിച്ചിരുന്ന് പഠിക്കുന്നത് കാണാം ഇവിടെ. 13 വിദ്യാർത്ഥികൾ മാത്രമായി തകർച്ചയെ അഭിമുഖീകരിച്ചിരുന്ന വിദ്യാലയമാണിത്. എന്നാൽ ഈ അടുത്ത് ഒറ്റയടിക്ക് വിദ്യാർത്ഥികളുടെ എണ്ണം 68 ഉയർന്നു. വളർച്ചയ്ക്ക് പിന്നിൽ അതിഥി തൊഴിലാളികളുടെ മക്കളാണ്. ഇത്തവണ പുതുതായി എത്തിയ 8 കുട്ടികളും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. മഹാകവിജി ശങ്കരക്കുറുപ്പ് പഠനം നടത്തിയ വിദ്യാലയമെന്ന പെരുമയും ഈ സർക്കാർ സ്കൂളിനുണ്ട്. ജില്ലാ അതിർത്തിയിൽ വരുന്ന കുട്ടമ്പുഴ മാമലക്കണ്ടത്ത് കാട്ടാനക്കൂട്ടം വീണ്ടും വീട് തകർത്തു. വീട്ടുകാർ സ്ഥലത്തില്ലായിരുന്നു. മാമലക്കണ്ടം, ചാമപ്പാറ, മാവിൻ ചുവട്, കോട്ടയ്ക്കകത്ത് ഡെനീഷ് ജോസഫിന്റെ വീടാണ് തകർത്തത്. തിങ്കളാഴ്ച രാവിലെ 6:45 സംഭവം. 8 മാസത്തിനിടെ 4ാം തവണയാണ് ഡെനീഷിന്റെ വീട് ആനക്കൂട്ടം തകർക്കുന്നത്.
പുത്തൻതോട് മുതൽ വടക്കോട്ടുള്ള രണ്ടാം ഘട്ട കടൽഭിത്തി നിർമ്മാണം ആരംഭിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ചെല്ലാനം കൊച്ചി ജനകീയ വേദിയുടെ നേതൃത്വത്തിൽ സമരം നടത്തി. ചെല്ലാനം

കൊച്ചി തീരത്തെ കടലേറ്റം പരിഹരിക്കാൻ സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. സമരം ഫാദർ സോളമൻ ചാരങ്കാട്ട് ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് തുഷാർ നിർമ്മൽ അധ്യക്ഷത വഹിച്ചു. വി ടി സെബാസ്റ്റ്യൻ മുഖ്യപ്രഭാഷണം നടത്തി. ഫാദർ സെബാസ്റ്റ്യൻ, സുജാ ഭാരതി, കെ എ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ചെല്ലാനം ടെട്രാപോഡ് കടൽഭിത്തിയുടെ രണ്ടാം ഘട്ട നിർമ്മാണ ജോലികൾ ഉടനെ തുടങ്ങണമെന്ന് മുഹമ്മദ് ഷിയാസ് എം എൽ എ ആവശ്യപ്പെട്ടു. പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന്റെ പുരോഗതി വിലയിരുത്താൻ കളക്ട്രേറ്റിൽ ചേർന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള തടസ്സങ്ങൾ എത്രയും വേഗം നീക്കണമെന്നും അതിനായി ഉദ്യോഗസ്ഥർ വേണ്ട ഇടപെടലുകൾ നടത്തണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു. ചെല്ലാനം മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള തീരത്തിന്റെ സംരക്ഷണത്തിനും സൗന്ദര്യവൽക്കരണത്തിനുമായി പുതിയ പദ്ധതി ആവിഷ്കരിക്കണമെന്നും അതിന്റെ പദ്ധതി രേഖ തയ്യാറാക്കി സർക്കാരിലേക്ക് സമർപ്പിക്കണമെന്നും ഉദ്യോഗസ്ഥരോട് എം എൽ എ ആവശ്യപ്പെട്ടു. കടലേറ്റം നേരിടാൻ ചെല്ലാനം തീരത്ത് ജിയോ ബാഗുകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് ജില്ലാ കളക്ടർ ജി പ്രിയങ്ക യോഗത്തിൽ അറിയിച്ചു. ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ ജല അതോറിറ്റി ഡയറക്ടർ പി ബി നൂഹും മറ്റ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. കാലവർഷം കനക്ക് മുൻപേ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായി അന്ധകാരനഴിപ്പൊഴി യന്ത്രസഹായത്തിൽ മുറിച്ചു തുടങ്ങി. 3 മീറ്റർ വീതിയിൽ 500 മീറ്ററോളം നീളത്തിലാണ് മണ്ണ് നീക്കുന്നത്. പൊഴി മുറിയുന്നതോടെ വെള്ളം കടലിലേക്ക് ഒഴുകും. ഇത് ദേശീയപാതയ്ക്ക് പടിഞ്ഞാറ് വശമുള്ള പഞ്ചായത്തുകളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ സഹായകമാകും. ഇറിഗേഷൻ വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് മണ്ണ് മാറ്റുന്ന ജോലികൾ തുടരുന്നത്. ഓരോ കാലവർഷ സമയത്തും ഇത്തരത്തിൽ താൽക്കാലികമായി പൊഴി മുറിക്കുന്നതിനു പകരം ഇവിടെ സ്ഥിരമായി പുലിമുട്ട് നിർമ്മിക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. പുലിമുട്ടിനായി 1.5 വർഷം മുൻപ് 9 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചിരുന്നു. എന്നാൽ പിന്നീട് നടപടികൾ മുന്നോട്ട് നീങ്ങിയില്ല. 100 കണക്കിന് ചെറുവള്ളങ്ങളാണ് ഈ ഭാഗത്തു നിന്ന് കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്നത്. നിലവിൽ ഇവർ തോപ്പുംപടി ഹാർബറിൽ വള്ളം വാഹനങ്ങളിൽ എത്തിക്കുകയാണ് പതിവ്. പുലിമുട്ട് നിർമ്മിച്ചാൽ ഇത് ഒഴിവാക്കാം. ഇതുവഴി തൊഴിലാളികൾക്കുണ്ടാകുന്ന ചെലവ് കുറയ്ക്കാനുമാകും. മഴക്കാല പൂർവ്വ ശുചീകരണ പദ്ധതിയുടെ ഭാഗമായി തോപ്പുംപടിയിലെ പള്ളിച്ചാൽ തോടിന്റെ ശുചീകരണ ജോലികൾ നടന്നു. തോപ്പുംപടി മാർക്കറ്റ്, മത്സ്യ സംസ്കരണ ശാലകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തോട്ടിലെ മാലിന്യം പ്രദേശവാസികൾക്ക് വലിയ ദുരിതമായിരുന്നു. പലയിടത്തും തോടിന്റെ വശങ്ങളിൽ കയ്യേറ്റം നടന്നിട്ടുള്ളതിനാൽ അവിടേക്ക് യന്ത്രങ്ങൾ എത്തിച്ച് ശുചീകരണം നടത്തുക ദുഷ്കരമാണ്. തോടിന്റെ വശങ്ങളിലേക്ക് വാഹനങ്ങൾ എത്തിക്കാൻ കഴിയാത്തതും പ്രശ്നമാണ്. വശങ്ങളിൽ ഗതാഗത സൗകര്യമില്ലാത്ത ഇടങ്ങളിൽ വഞ്ചികൾ ഉപയോഗിച്ചാണ് ശുചീകരണം നടത്തുന്നതെന്ന് കൌൺസിലർ ജോസഫ് സുമിത് പറഞ്ഞു.

0: റേഡിയോ കൊച്ചി 90 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എറണാകുളം ഡയറീസ് ആണ്. പരിപാടി വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി.
1: റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

0: സിനിമാ കൊട്ടക. നിർവഹണം നന്ദിനി എൻ മേനോൻ.
1: കുറിപ്പിന്റെ കണക്ക് പുസ്തകം

0: വഴിക്കണക്കുകളിൽ വഴുതി വീണവരിൽ പലരും ജീവിതത്തിൽ മറക്കാതെ കണക്കുകൾ മനസ്സിലെങ്കിലും കോറിയിടുന്നവരാണ്. ഒന്നു തൊട്ട് എണ്ണാൻ തുടങ്ങിയ കാലം മുതൽക്കേ കാണുന്നതെല്ലാം എണ്ണങ്ങളാകും. ഒടുവിൽ ഓർമ്മയിൽ നിറഞ്ഞ പൂജ്യത്തിൽ നിന്ന് എത്ര പൂജ്യം എടുത്താലും പൂജ്യത്തിനോടൊത്ത് എത്ര പൂജ്യം കൂട്ടിവെച്ചാലും ഉത്തരം പൂജ്യം തന്നെയെന്ന അടിവരയിട്ട പുതിയ അറിവിനു മുൻപിൽ പലപ്പോഴും നാം നിസ്സഹായരാവാറുണ്ട്. മാസ ശമ്പളത്തിന്റെ കണക്കുകളിൽ തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത ജീവിത പ്രാരാബ്ധങ്ങളുടെ കണക്കുകൾ ഗൃഹനാഥൻ എന്നും നിരത്തുമ്പോൾ ചെയ്തു തീർത്തതിന്റെ കണക്കുകൾ അപ്പപ്പോൾ മാഞ്ഞുപോകുന്ന, ഇനി ചെയ്യാനുള്ളതിൻ്റെത് മാത്രം തെളിഞ്ഞു നിൽക്കുന്ന, ആർക്കുമറിയാത്ത വീട്ടമ്മമാരുടെ കണക്ക് പുസ്തകങ്ങൾ നാലു ചുവരുകൾക്കുള്ളിൽ തന്നെ തങ്ങി നിൽക്കും. ജീവിതത്തിന്റെ ലാഭനഷ്ട കണക്കുകൾ മാത്രം നോക്കി ഒരാൾക്ക് ജീവിക്കാൻ കഴിയുമോ? ആ ജീവിതം പകർത്തിയ സിനിമയാണ് കുറുപ്പിന്റെ കണക്കുപുസ്തകം. വിനയചന്ദ്ര കുറുപ്പ് ഇന്ന് തിരക്കുള്ള ഒരു ഫാക്ടറി ഉടമയാണ്. ലോകോത്തര നിലവാരം പുലർത്തുന്ന പല കമ്പനികളുടെയും മാനേജിംഗ് പാർട്ണറായി സമൂഹത്തിൽ ഉയർന്ന സ്ഥാനമുള്ളയാൾ. എന്നാൽ ഈ സ്ഥാനമാനങ്ങളും ഉയർന്ന ശമ്പളവും ഒന്നും അയാളിലേക്ക് അനായാസം വന്നു ചേർന്നവയല്ല. വളരെ ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ചുപോയി അമ്മയും സഹോദരനും സഹോദരിയും പിന്നെ അമ്മാവനും മാത്രമായ കുടുംബം. പട്ടിണിയിലും ദാരിദ്ര്യത്തിനും ഇടയിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ചതിന്റെ ഫലമാണ് അയാളുടെയും കുടുംബത്തിന്റെയും ഇന്നത്തെ ഉയർന്ന നിലവാരമുള്ള ജീവിത സാഹചര്യങ്ങൾ. ഒരു ഭാര്യയായി ഒരുപാട് കാലം ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വിനയന്റെ വിജയത്തിൽ അഭിമാനിക്കുന്ന സന്തുഷ്ടയായ അമ്മയാണ് ഒരർത്ഥത്തിൽ വിനയന്റെ ആത്മവിശ്വാസം. വിനയചന്ദ്രൻ വിവാഹിതനുമാണ്. ഭാര്യ വസന്ത വക്കീൽ ഭാഗം പൂർത്തീകരിച്ചതായിരുന്നെങ്കിലും ഭാര്യയെ ജോലിക്ക് വിടാൻ വിനയൻ താൽപര്യപ്പെട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ചെറിയ പിണക്കങ്ങളുടെ പേരിൽ വസന്ത പിണങ്ങി സ്വന്തം വീട്ടിലേക്ക് പോകാറ് പതിവാണ്. വിനയന്റെ അനിയനാണ് ശാന്തൻ. പഠനമൊക്കെ കഴിഞ്ഞ് ജോലിയൊന്നും ശരിയാവാത്തതിനെ തുടർന്ന് പല പല ബിസിനസ്സുകൾ ചെയ്ത് ഇപ്പോൾ ഒരു ഇലക്ട്രോണിക്സ് അപ്ലയൻസസിന്റെ കട നടത്തുകയാണ്. പലപ്പോഴും സ്റ്റോക്ക് എടുക്കാൻ ആവശ്യമുള്ള പണം തികയാതെ വരുമ്പോൾ വിനയൻ അറിയാതെ അയാളുടെ സുഹൃത്തുക്കളെ ചെന്നുകണ്ട് പണം കടം മേടിക്കുന്ന പതിവും ശാന്തനുണ്ട്. അന്ന് വൈകിട്ട് തന്നെ ഈ വിവരം വിനയൻ അറിയാറുമുണ്ട്. പലപ്പോഴും വിനയനായിട്ട് വഴക്കിട്ട് സ്വന്തം വീട്ടിൽ മാറി നിൽക്കുന്ന വസന്തയെ രണ്ടു ദിവസം കഴിഞ്ഞ് വിളിച്ചുകൊണ്ട് വരിക ശാന്തനാണ്. ഇരുവർക്കും ഒരു അനിയത്തി കൂടിയുണ്ട്, സതി. അവൾ ഹോസ്റ്റലിൽ നിന്ന് കോളേജിൽ പഠിക്കുകയാണ്. വിനയന്റെ അമ്മാവൻ ഗംഗാധരനും ഇവരുടെ കൂടെ തന്നെയാണ് താമസം. പതിവ് പോലെ ടൗണിൽ ഇലക്ട്രിക് കടയിലേക്ക് സാധനങ്ങൾ എടുക്കാൻ പോയ ശാന്തന് 5000 രൂപയുടെ കുറവ് വന്നു. വിനയന്റെ സുഹൃത്തിൽ നിന്ന് കാശ് കടം വാങ്ങി തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു. എന്നാൽ ഈ കാര്യം അന്ന് വൈകിട്ട് തന്നെ വിനയന്റെ ചെവിയിലെത്തുമെന്ന് ശാന്തൻ അറിയാം. ചെറിയ ഒരു വാക്തർക്കത്തെ തുടർന്ന് വീട്ടിലേക്ക് പോയ വസന്തയുടെ അടുക്കലേക്ക് അയാൾ എത്തി.
1: ചേട്ടന്റെ രണ്ട് കൂട്ടുകാരിൽ ഒരാളെ വെറും ഒരു ഡ്രൈവറായിട്ട് ഞാൻ എയർപോർട്ട് വരെ കൊണ്ടാക്കിയതാ. മറ്റൊരാളവിടെ മദ്യമിച്ച് ഛർദിച്ച് കിടന്നപ്പോ ഞാനാ തൂക്കിയെടുത്ത് വീട് വരെ കൊണ്ടാക്കിയത്. എന്തെങ്കിലും ഒരു പ്രയോജനം ഇവരെ കൊണ്ട് എനിക്കും വേണ്ടേ? ചെക്ക് കൊടുത്തിട്ടുണ്ട്, മടങ്ങാരുതാ പോരെ.

0: എനിക്കറിയില്ല. ചേട്ടന്റെ സ്വഭാവം അറിയാലോ.
1: അറിയാം, ചേട്ടന്റെ സ്വഭാവം അറിയാം, ചേട്ടത്തിയമ്മയുടെ സ്വഭാവം അറിയാം. ചേട്ടന്റെ സ്വഭാവം സഹിക്കവയ്യാഞ്ഞിട്ടാണ് ചേട്ടത്തിയമ്മ ഇവിടെ വന്ന് സൗന്ദര്യ പിണക്കം നടിച്ചു നിൽക്കുന്നതെന്ന് എനിക്കറിയാം. ഒന്ന് പറഞ്ഞിരിക്കണോ ചേട്ടത്തിയമ്മേ? പൈസ മേടിച്ച രണ്ടുപേരും ഇന്ന് എന്നെ ചേട്ടനെ വിളിച്ച് വിവരം പറയും. ചേട്ടൻ എന്റെ നേരെ ചന്ദ്രാസ് ഇളക്കുകയും ചെയ്യും. അതുകൊണ്ട് എന്ത് വന്നാലും ശരി, ചേട്ടത്തിയമ്മ എന്റെ കൂടെ വന്നേ പറ്റൂ.
0: എന്നെ കൊണ്ടുപോകാൻ വേണ്ടി ശാന്ത നോക്കണ്ട, ഞാനില്ലാത്ത കുറവ് ശരിക്കും അറിയട്ടെ.
1: അതിപ്പോ ഞങ്ങളാ അറിയുന്നത്. സ്പെഷ്യൽ കടുപ്പത്തിൽ ചായ, 40 ഡിഗ്രി സെന്റിഗ്രേഡിൽ ചൂടുവെള്ളം, ഷേവ് ചെയ്യാനേ ബ്രഷിന്റെ തുമ്പത്ത് പേസ്റ്റ്.
2: താൻ വന്നോ സുഭദ്രേ? ശ്രീരാമന്റെ ലക്ഷണം വന്നിരിക്കുന്നു. സീനെ വിളിച്ചോണ്ട് പോവാൻ. നല്ല ചെണ്ട മുറിയൻ കപ്പയുണ്ട്, വെണ്ണ പോലെ വെന്തത്. എന്നാലും ഒന്നാം തരം കാന്താരി മുളക് ഒട്ടച്ച് വെളിച്ചെണ്ണ ഒഴിച്ച ചമ്മന്തിയും കഴിക്കുന്നോ?
1: വേണ്ട, എനിക്ക് ഇവിടെ പോണം.
2: എന്നാ താൻ പോയി വല്ല കോഴിയിറച്ചിയോ ആട്ടിറച്ചിയോ പന്നിയിറച്ചിയോ കഴിച്ചാൽ മതി. തന്നോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടോ. ഈ തലമുറയ്ക്ക് ഇതൊന്നും പറഞ്ഞിട്ടില്ല.
0: അപ്പോ ഇത്തവണത്തെ നിന്റെ വിരഹവാസം തീർന്നോ മോളെ? കേട്ടോ ശാന്ത, സാധാരണ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകാൻ ഈ പിണക്കവും മാറി താമസവും ഒക്കെ മതി. പക്ഷേ ഞങ്ങൾക്ക് യാതൊരു പിണക്കവും ഇല്ല. അവൾ ഇവിടെ നിന്നോട്ടെ. ആണായിട്ടും പെണ്ണായിട്ടും ഞങ്ങൾക്ക് ഒന്നല്ലേ ഉള്ളൂ. ആ ഏ ചെണ്ടമുറിയും വിളിക്കുക, ഞാൻ ഇപ്പൊ വരാം.
1: ചേട്ടത്തിയമ്മേ, ഈ ലക്ഷ്മണ ഒരു ഉപകാരം ചോദിച്ചാ ചേട്ടത്തിയമ്മ ചെയ്തു തരുമോ? എനിക്ക് വേണ്ടി ഇന്ന് രാത്രി ചേട്ടൻ ഒന്ന് ഫോൺ ചെയ്യും.
0: അത് വേണമെങ്കിൽ ചെയ്യാം.
1: അങ്ങനെയാണെങ്കിൽ 9:09 ഇടയ്ക്ക് വിളിക്കണം. ചേട്ടത്തിയമ്മേ, ചേട്ടത്തിയമ്മയുടെ വിശ്വാസത്തിന് പുറത്ത് ഞാൻ പോകുന്നത്, മറക്കരുത്. 9:09 ഇടയ്ക്ക്.
3: അങ്ങനെ ശാന്തൻ തിരിച്ചു വീട്ടിലെത്തി. അപ്പോഴേക്ക് അമ്മയും അമ്മാവനുമെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരുന്നു. ശാന്തനു വേണ്ടി സംസാരിക്കാൻ പോയ അമ്മാവന് വിനയന്റെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടുകയും ചെയ്തു.
4: നിങ്ങളൊക്കെയാണല്ലോ ഉപദേശികൾ. ആദ്യം ട്രാവൽ സിറ്റ് കൊടുത്തു, അങ്ങനെ എന്റെ കുറെ കാശ് പോയി. അത് കഴിഞ്ഞപ്പോ വീഡിയോ ഷോപ്പായി, അതും തൊലിച്ചു എന്റെ കുറെ കൂടെ കാശ് പോയി. ഞാനിനെ കാശ് കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ എല്ലാം കൂടെ ചേർന്നാണ് ഇലക്ട്രിക് ഷോപ്പ് ഇട്ട് കൊടുത്തത്. ഇപ്പൊ എന്റെ പേരും പറഞ്ഞ് നാട് മുഴുവൻ നടന്ന് തെണ്ടുക. എന്താ മിണ്ടാ നിൽക്കുന്ന പടി പോലെ?
5: എന്തായാലും ഞാനിന്ന് അവനോട് കാര്യമായിട്ട് സംസാരിക്കാം.
4: എന്റെ അനിയൻ
1: അമ്മാവ വയറ് പറഞ്ഞോ?
5: നിനക്ക് വേണ്ടി ചിൽഡ്രൻ എന്നല്ല ഞാൻ അവന്റെ വായെന്ന് കേട്ടോണ്ടിരിക്കുന്നത്. ഒന്നുമില്ലെങ്കിലും ഞാൻ ജന്മം കൊണ്ട് നിങ്ങളൊക്കെ അമ്മാവനാ.
1: അമ്മാവ അമ്മാവൻ അറിയില്ലേ, നമ്മുടെ കുടുംബത്തിലെ ഏതോ കാരണവന്മാരെ തെറ്റി പേരിട്ടതാ വിനയചന്ദ്ര കുറുപ്പെന്ന്. ഇല്ലാത്ത ഏക ഗുണം വിനയാ.
5: ചെല്ലിയല്ലേ ഉള്ളത്, കയ്യോടെ മേടിച്ചോ.
1: ഒന്നുമില്ല, അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിരിക്കുക. 9:09 ഇടയ്ക്ക് ഇന്ന് രാത്രി ഞാൻ കണ്ടിരിക്കും.

0: അല്ല ചേട്ടൻ വന്നേ അറിഞ്ഞില്ലായിരുന്നു. അല്ല ഞാനിവിടെ ഇല്ലായിരുന്നു, കോട്ടയം വരെ പോയിരിക്കായിരുന്നു. അവിടെ ചെന്നപ്പോൾ പഴയ പണിക്കര അച്ചാനെ കണ്ടു. അവർക്ക് ഭയങ്കര പരാതി, ചേട്ടനെ ഇപ്പൊ അവിടെ വിളിക്കുന്നില്ലെന്ന്. അല്ല ഞാൻ സ്റ്റോക്ക് എടുക്കാൻ ചെന്നപ്പോ ഒരു 5000 റുപ്പീസിന് ഷോർട്ടേജ് ഉണ്ടായിരുന്നു. അവരുണ്ടായിരുന്നാലും ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നില്ല. ചെക്ക്
1: കൊടുത്തിട്ടുണ്ട് കേട്ടാ.
0: ഫോൺ
2: അഭിനന്ദനങ്ങൾ, ആത്മാഭിമാനം സൂക്ഷിച്ചതിന്. ഭാര്യ വീട്ടിൽ പോയിട്ട് 7 ദിവസമായിട്ടും ഒരു ഫോൺ പോലും ചെയ്ത് വ്യക്തിത്വം കളഞ്ഞില്ലല്ലോ.
1: 24 മണിക്കൂറും വീട്ടിൽ ചുമ്മാതെ ഇരുന്നിട്ടും ഒരു ഫോൺ മുമ്പിൽ ഇരുന്നിട്ടും രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെടുന്ന ഭർത്താവിനെ ഒന്ന് ഫോണിൽ വിളിച്ച് അഭിമാനം കളഞ്ഞില്ലല്ലോ. സബാഷ്.
2: ഓ, കണക്ക് പുസ്തകം തുറന്നോ. ഇനി എനിക്ക് അങ്ങോട്ട് വരാമോ?
1: ഓ, മാലയും പൊക്കെയൊക്കെ പ്രതീക്ഷിക്കുന്നെങ്കിൽ നേരത്തെ പറയണം. നാളെ ഇവിടെ പൂക്കട ഒഴിവാന്നാ പറയുന്നത്.
3: അങ്ങനെ ശാന്തന് വഴക്കും കിട്ടിയില്ല. വിനയന്റെയും വസന്തയുടെയും വഴക്ക് മാറുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ തന്നെ വസന്ത വിനയനരികിലെത്തി. വിനയന്റെ വീടും ജീവിതവും പഴയ പോലെയായി. ചിട്ടയും കാർക്കശ്യവും കുറച്ചു കൂടുതലായിരുന്നതുകൊണ്ട് തന്നെ ഓഫീസിൽ നിന്നെത്തുന്ന വിനയന്റെ രീതികൾ ദാ ഇങ്ങനെയൊക്കെയാണ്.
0: ചേട്ടാ, ഈ പെട്ടി
1: ആ എന്റെ ഉച്ചയിലോട്ട് വെച്ചോ. കൊണ്ടുവയ്ക്കട. ഈ ചെടികളൊക്കെ എന്താ ഇങ്ങനെ നിൽക്കുന്നേ?
4: എല്ലാ ദിവസവും നനയ്ക്കുന്നുണ്ട്.
1: എന്ന് നനച്ചാ ഇങ്ങനെ അങ്ങ് വാടുവോ?
4: ഇപ്പൊ എല്ലാം കൃത്രിമല്ലടാ. ഇപ്പൊ നമുക്ക് ആത്മാർത്ഥമായിട്ട് ചിരിക്കാൻ പറ്റുന്നുണ്ടോ?
1: എന്താ കാരണം? ആഹാ.

0: രാസവളം
1: എന്തിനാ ഭയങ്കര കിടന്ന് ഉരുളുന്നത്? ഇപ്പൊ വെള്ളത്തിൽ മുഴുക്ക ക്ലോറിനാ, എന്തിനുമുണ്ടൊരു ന്യായീകരണം? അപ്പൊ വെള്ളത്തിൽ മുഴുക്കാൻ ക്ലോറിനാ. ഓ, വീണ്ടും വീട്ടുമുറ്റത്തായോ വസ്ത്രാലങ്കാരം? കാരണമേ, ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് നനഞ്ഞ വസ്ത്രങ്ങൾ വീട്ടുമുറ്റത്തിടാൻ പാടില്ല എന്ന്. ഉണ്ടല്ലോ പറഞ്ഞ ഇഷ്ടം പോലെ സ്ഥലം. അല്ലെ, ടെറസിന്റെ വണ്ടേ കൊണ്ടിട ഇത് കാറ് മുമ്പോട്ട് പോവുകയല്ല.
2: അത് നല്ല വെയിലുണ്ടായിരുന്നോണ്ട്.
1: അതിനൊപ്പം കൊണ്ടോ ന്യായീകരണം?
2: നീ ഇങ്ങോട്ട് വാ.
1: അമ്മേ, ഈ വീട്ടിലെ ഓരോ ചെടിച്ചട്ടിയും ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുള്ളതാ. അത് നോക്കി നടത്താൻ ആളില്ല എന്ന് വെച്ചാല്
2: അതിനൊക്കെ സമാധാനം ഉണ്ടാക്കാം. നീ അകത്തോട്ട് ചെല്ലേ.
1: ആ, നീ പോന്നു.
2: ഇന്നലെ
1: ക്ലാസ് ഇല്ലേ?
2: രണ്ടു ദിവസം അവധിയുണ്ട്.
1: അപ്പൊ എപ്പോ പോവും?
2: മറ്റന്നാ പോവും. അവള് വന്നു കേറിയതേ ഉള്ളൂ. എപ്പോഴാ പോകുന്നതാണ് ഉടനെ ചോദിക്കുന്നത്?
1: എന്തിനാ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും? ആ നേരം ഹോസ്റ്റലിൽ നിന്നും പഠിക്കാൻ പാടില്ലേ?
2: ആ, അവള് പഠിച്ചോളും. നീ പോയി കുളിച്ച് ഡ്രസ് മാറ്.
3: വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് കൊണ്ട് വീട്ടുകാരിൽ നിന്ന് കുറച്ചകലം പാലിക്കണമെന്നൊക്കെയാണ് വിനയൻ ധരിച്ചു വെച്ചിരുന്നത്. അതിന്റെ ആവശ്യമൊന്നുമില്ലെന്നും എല്ലാവരോടും ചിരിച്ച് സ്നേഹത്തോടെ പെരുമാറണമെന്നുമൊക്കെ വിനയനെ പറഞ്ഞു മനസ്സിലാക്കാൻ വസന്തയുണ്ട്.
1: എന്താമേ, സുഖമാണോ?
2: അമ്മയ്ക്ക് എന്താടാ ഇവിടെ ഒരു സുഖക്കുറവുള്ളത്?
1: മതിയോ? അമ്മാവിന് സുഖമാണോ? എടാ ചാന്താ, നിനക്ക് സുഖമാണോ?
4: അസുഖമൊന്നുമില്ല ഏട്ടാ.
1: ഞാൻ നിങ്ങളോടൊക്കെ സംസാരിക്കുന്നുണ്ടെന്ന് ഇവക്കൊന്ന് ബോധ്യപ്പെടണമെന്ന്.
2: അവള് പറഞ്ഞത് ശരിയാ. നിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിയുന്നത് അവള് പറഞ്ഞിട്ടാ. എങ്കിലും നിന്റെ വായിൽ നിന്ന് രണ്ട് വിശേഷം കേൾക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ആഗ്രഹമാ.
1: എന്നാ ഞാനൊരു വിശേഷം പറയട്ടെ?
2: ആ,
1: ഇത് എന്താണെന്ന് പറയാം.
4: ഇത് കഴുകൻ.
1: കഴുകനോ?
4: കഴുകനോ, മണ്ടത്ര എഴുന്നള്ളിക്കാതെ ട്രോഫി.
1: എടാ, ഇതെന്താ സാധനം എന്ന് മനസ്സിലായോ?
4: സംഗതി കുറഞ്ഞ പിച്ചളയാണെങ്കിൽ ഒരു 10-15 rupees കോപ്പുണ്ട്.
1: ജനിച്ച കാലം മുതലേ കുടുംബത്തിലെ സാധനങ്ങളൊക്കെ വിറ്റ് ജീവിച്ച നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റൂ? അമ്മേ, അമ്മയ്ക്ക് ഇതെന്താന്ന് മനസ്സിലായോ?
2: എനിക്ക് മനസ്സിലായില്ല, പക്ഷെ കാണാൻ നല്ല ചന്തമുണ്ട്.
1: എന്നാല് ഗൾഫ് എയറിൽ. ഗൾഫ് എയർ എന്താന്ന് മനസ്സിലായോ?
4: വിമാനല്ലേ വിമാനം.
1: അത്രയെങ്കിലും വിവരം ഉണ്ടല്ലോ. ആ വിമാനത്തില് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ള ആളിന് കിട്ടുന്ന സമ്മാനം. ആ, ഇനി സതി എവിടെ?
3: പുറമേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും എല്ലാവരോടും അകമഴിഞ്ഞ സ്നേഹം ഉള്ളിൽ സൂക്ഷിക്കുന്നയാളാണ് വിനയൻ. എല്ലാവരും നല്ല നിലയിൽ ജീവിക്കുന്നത് കാണാൻ ഇഷ്ടപ്പെടുന്നയാൾ. പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ആരെയെങ്കിലും വഴക്കു പറഞ്ഞാലും അടുത്ത നിമിഷം അവരെ ചെന്ന് കണ്ട് സമാധാനിപ്പിക്കും. തികഞ്ഞ ഗുരുഭക്തി ഉള്ളിൽ കൊണ്ടു നടക്കുന്ന വിനയൻ ഇപ്പോഴും തന്നെ പഠിപ്പിച്ച അധ്യാപകനെ ചെന്ന് കണ്ട് സംസാരിക്കാറുണ്ട്.
1: മാസ്റ്റർ പറഞ്ഞ മാഗസിനൊക്കെ ഇതിലുണ്ട്.
5: നിന്നെ കാണണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കായിരുന്നു. ആ സമയത്ത് തന്നെ വന്നു ചേർന്നു. നല്ല ലക്ഷണമാ.
1: എന്താ മാസ്റ്റർ?
5: ഇവിടെ നിന്ന് 30 kilometers അകലെ വളരെ വിഖ്യാതമായ ഒരു ക്ഷേത്രമുണ്ട്. ആ വിവരങ്ങൾ ഞാൻ എഴുതിത്തരാം. എല്ലാ മാസവും അവസാനത്തെ വെള്ളിയാഴ്ച നീയും ഭാര്യയും കൂടി അവിടെ പോകണം. അവിടെ ഏറ്റവും വിശേഷപ്പെട്ടത് ചൈന പ്രദക്ഷിണമാണ്. മുടങ്ങാതെ നീ അത് ചെയ്യണം.
1: എന്താ മാസ്റ്റർ കാര്യം?
5: എല്ലാം തേഞ്ഞു നിന്റെ ജീവിതത്തിൽ ഒരു ദുഃഖമല്ലേ ഉള്ളൂ. ആ ദുഃഖം അതുകൊണ്ട് പരിഹരിക്കും. ഞാൻ പഠിപ്പിച്ച ഒരു കൃഷ്ണനുണ്ട്. അവനിപ്പോ ബിസിനസ് ഒക്കെ ആയിട്ട് കഴിയാണ്. അവനും 15 വർഷമായി കുട്ടികളില്ല. ഏതോ ഒരു സ്വാമി ഉപദേശിച്ചതിന്റെ പേരില്ല അവൻ അവിടെ പോയതും ചൈന പ്രദക്ഷിണം മെനഞ്ഞാന്ന് അവൻ ഭാര്യ കുട്ടിയുമായി എന്നെ കാണാൻ വന്നിരുന്നു. അപ്പോഴാണ് നിന്നെ പറ്റി ഞാൻ ഓർത്തത്. അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല?
1: അങ്ങനെ ആവട്ടെ മാസ്റ്റർ.
5: നമ്മുടെ ശാന്തൻ എങ്ങനെ ഇരിക്കുന്നു?
1: ഒന്നും പറയണ്ട മാസ്റ്റർ, അവനാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. അവൻ ഇനിയും ഉത്തരവാദിത്വം ഉണ്ടായിട്ടില്ല എന്നുള്ളത്. ഒരു ചേട്ടൻ ഇങ്ങനെ കഷ്ടപ്പെടാനുണ്ടെന്ന് കരുതി അനിയൻ അങ്ങ് ജീവിക്കാന്ന് വെച്ചാൽ.
5: നീ ഉദ്ദേശിക്കുന്ന പോലെ അല്ല അവൻ. അവന് ഒരു ദോഷവും അറിയില്ല. മറ്റുള്ളവരൊക്കെ നിന്നെപ്പറ്റി പറയുമ്പോ അവന് അഭിമാനമാണ്. നിന്റെ ഫാക്ടറിയിൽ എന്തോ തൊഴിൽ പ്രശ്നമുണ്ടെന്ന് കേട്ടു.
1: ഒന്നും പറയണ്ട മാസ്റ്റർ, ഏതോ ഒരു തലതിരിഞ്ഞവൻ കൊടിയും പിടിച്ചിരിപ്പുണ്ട്, അത്രേ ഉള്ളൂ.
5: സൂക്ഷിക്കണം. ഒരുത്തം കൊടി പിടിച്ചാൽ അവന് പറഞ്ഞാൽ മനസ്സിലാകും. കൊടിയുടെ എണ്ണം കൂടിയാൽ നമ്മുടെ ഭരണഘടന മാറ്റേണ്ടി വരും.
1: ഇതങ്ങനല്ല മാസ്റ്റർ, എന്റെ അടുത്ത് ജോലി അന്വേഷിച്ചു വന്നൊരു തെണ്ടിയാണ് അവൻ. ആ അവനോട് ഇതൊക്കെ ചെയ്യാന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഞാൻ അറിയുന്ന പ്രശ്നമേ ഇല്ല.
3: രാത്രിയിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണമെന്നതും വിനയന്റെ മറ്റൊരു നിർബന്ധമാണ്. വീട്ടിൽ വെറുതെ ഇരിക്കുന്നതിന്റെ മുഷിപ്പ് മാറ്റാൻ കോടതി

0: രീതിയിൽ വക്കീലായി പ്രാക്ടീസ് ചെയ്യാൻ തിരിച്ചു കയറണമെന്നത് വസന്തയുടെ വലിയ ആഗ്രഹമായിരുന്നു. എത്ര വഴക്കുണ്ടാക്കിയിട്ടും വിനയൻ അതിന് സമ്മതിക്കാത്തതിന്റെ ദേഷ്യം വസന്തയ്ക്ക് ഇപ്പോഴുമുണ്ട്. ആ പിണക്കം മാറ്റാൻ തന്നെ ഒടുവിൽ വിനയൻ തീരുമാനിച്ചു.
1: ഗോകുലവിലാസത്തിൽ പത്മനാഭൻ നായർ മകൾ ശ്രീമതി വസന്തകുമാരി സമക്ഷം, ശാന്തിവിലാസത്തിൽ കരുണാകരക്കുറുപ്പ് മൂത്തമകൻ വിനയൻ എന്നറിയപ്പെടുന്ന വിനയേന്ദ്രക്കുറുപ്പ് സമർപ്പിക്കുന്ന സങ്കട ഹർജി ഭവതിയോടുള്ള സ്നേഹത്തിന്റെ പ്രതീകമായി അടിയൻ ബുദ്ധിമുട്ടി പൊട്ടൻതെരുവിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന ഈ കുടമുല്ലപ്പൂക്കളെ അവിടുത്തെ കാർകൂന്തൽ ഒന്ന് അണിയിക്കാനുള്ള അനുമതി ഒന്ന് തരണം. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി മുതൽ നമ്മളൊരു പുതിയ ജീവിതത്തിലേക്ക് കാലൂന്നിയ.
2: വേണ്ട വേണ്ട, 8 വർഷത്തിനുള്ളിൽ കുറെ തവണ കാലൂന്നിയതാ പുതിയ ജീവിതത്തിലേക്ക്. ഈ മുല്ലപ്പൂവിന്റെ മണം മാറുമ്പോ നിങ്ങളുടെ മട്ടും ഭാവം മാറും.
1: ആ മട്ടും ഭാവം നീ ഇനി കാണണ്ട. ഉള്ള സമയങ്ങളെ വരെ നീ കോടതി പോയി പ്രാക്ടീസ് ചെയ്യടി. വിശ്വസിക്കാൻ വയ്യ അല്ലേ, ഈ മൂരാച്ചി നായരുടെ ഉള്ളിലും കൊച്ചു ഹൃദയമൊക്കെ ഉണ്ട്.
0: വിനയന്റെ ഫാക്ടറിയിൽ പുതിയ സ്റ്റെനോ ആയി കയറിയതാണ് ബീന. ചേച്ചിയുടെയും ഭർത്താവിന്റെയും കൂടെയാണ് ബീന താമസിക്കുന്നത്. തൊട്ടടുത്ത ആശുപത്രിയിൽ ഹെഡ് നഴ്സായി ജോലി ചെയ്യുന്ന ചേച്ചിയുടെ ഏക വരുമാനം കൊണ്ടായിരുന്നു ഇത്രയും നാൾ അവരെല്ലാവരും ജീവിച്ചിരുന്നത്. ചേച്ചിയുടെ ഭർത്താവ് ഒരു തികഞ്ഞ മദ്യപാനിയായിരുന്നു. അയാൾ ഒരു ദിവസം ശാന്തന്റെ ഇലക്ട്രിക്കൽ കടയിൽ ചെന്ന് വീട്ടിലെ കുറച്ച് ഇലക്ട്രിക്കൽ പണികൾ ഏൽപ്പിച്ചു. അത് ചെയ്തു കൊടുക്കാനായി ശാന്തൻ പിറ്റേന്ന് തന്നെ ബീനയുടെ വീട്ടിലെത്തി.
2: ഇതൊക്കെ പറഞ്ഞിട്ടാണോ ചെയ്യുന്നത്? ഭാര്യയും ഭർത്താവൊക്കെ ശരിയാ. മുമ്പൊരിക്കൽ ഇതുപോലെ ആരൊക്കെ വന്നു പെയിന്റ് അടിച്ചു, കാശ് കൊടുത്തത് ഞാനാ. പിന്നെ കുറെ പേർ വന്ന് പൈപ്പ് നന്നാക്കി, അതിന് ഞാനാ കാശ് കൊടുത്തത്. ഇതൊക്കെ കഴിഞ്ഞിട്ടേ കാശൊന്നും പറഞ്ഞ് ആശുപത്രിയിലേക്ക് വരരുത്.
1: ഈ കാശ് ആശുപത്രി തമ്മിൽ എന്താ ബന്ധം?
2: ആ ഞാൻ അവിടുത്തെ ഹെഡ് നേഴ്സാ.
1: ഓ,
3: നീ ഇത്തിരി വെള്ളം എടുത്തോ.
2: ചേട്ടൻ എന്തിനാ രാവിലെ മുതൽ ഇങ്ങനെ കുടിക്കുന്നത്?
3: നിന്റെ ചേച്ചിക്ക് ഇല്ലാത്ത സ്നേഹമല്ലേ നിനക്ക് എന്നോട്?
1: ഇത്രയും വലിയ മോളുണ്ടാവുന്ന ഞാൻ വിചാരിച്ചില്ല.
3: അങ്ങനത്തെ മോളല്ല, ഭാര്യയുടെ അനിയത്തി, എന്റെ മോള്.
2: ചേട്ടാ കൈയെടുക്ക്.
3: നിന്റെ ചേച്ചി എന്നോട് പറയത്തില്ലോടി, പിന്നെയാണോ നീ?
2: ചേച്ചിയല്ല ഞാൻ.
3: ഇവൾ ആരാണെന്നറിയാവോ? ഈ ജോലി കിട്ടിയ പിന്നെ ഇവക്ക് ഈ അഹങ്കാരം. ഇവരാ ജോലി മേടിച്ചു കൊടുത്തത്? ഞാനാ. തനിക്കറിയാവോ വിനയേന്ദ്രക്കുറിപ്പിനെ? ആ സ്റ്റെനോയാ. സ്റ്റെനോ എന്ന് പറഞ്ഞ പ്രൈവറ്റ് സെക്രട്ടറി. പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞ
2: അനാവശ്യം പറയരുത്. മറ്റാരെ പറ്റി പറഞ്ഞോ? അദ്ദേഹത്തെ പറ്റി പറയരുത്. അദ്ദേഹം അങ്ങനെയുള്ള ആളല്ല.
3: ഓ, അപ്പൊ പ്രൈവറ്റ് പ്രൈവറ്റാ. കുറ്റം പറയുന്നത് പോലും ദേഷ്യമാ. അറിയാവോ വിനയേന്ദ്രക്കുറിപ്പിനെ? ഫുൾ പന്നിയാ. രാവിലെ മുഖം കഴുകുന്നത് പോലും റമ്മില. എല്ലാം ഉണ്ടെന്നേ. അതുകൊണ്ടല്ലയോ എപ്പോഴും ഈ ടൂറിന് പോകുന്നത്. എല്ലായിടത്തും കീപ്പാ. അങ്ങനെയുള്ള ഒരുത്തന്റെ കൂടെ പ്രൈവറ്റ് സെക്രട്ടറിയായി ജോലി നോക്കുന്ന നിനക്കെന്താ മോളെ? ഞാനൊന്ന് തോളെ കയറ്റപ്പോ ഇത്ര വലിയ പ്രശ്നം.
0: ബീനയുടെ അവസ്ഥ നേരിട്ട് കണ്ടു മനസ്സിലാക്കുകയും അവളുടെ വ്യക്തിത്വം തിരിച്ചറിയുകയും ചെയ്ത ശാന്തന് അവളെ ഇഷ്ടപ്പെട്ടുപോയി. ശാന്തൻ വിനയചന്ദ്രക്കുറുപ്പിന്റെ അനിയനാണെന്നൊന്നും ബീനയ്ക്ക് അപ്പോൾ അറിയില്ലായിരുന്നു. അങ്ങനെ ബീനയും ശാന്തനും പ്രണയത്തിലായി.
1: ചേട്ടന്റെ സ്വഭാവം ഇത്തരത്തിലാണെന്ന് ബീനയ്ക്ക് ചേച്ചിയോട് പറഞ്ഞൂടെ?
2: എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? ഒരു ഭർത്താവിനെ പറ്റി പറഞ്ഞ ഏതെങ്കിലും ഭാര്യ ഇഷ്ടപ്പെടുമോ? അതിന്റെ പേരിൽ അവരുടെ മനസ്സിൽ എന്നോട് വെറുപ്പ് തോന്നിയ പിന്നെ എന്റെ ഭാവി എന്താവും? അച്ഛനും അമ്മയും ജീവിച്ചിരുന്നെങ്കിൽ.
1: അതിരിക്കട്ടെ, ഞാനൊരു വിടുവായനാന്നാ എല്ലാരും പറയുന്നു. അധികം വാചടിക്കുന്ന ആണുങ്ങളെ പെണ്ണുങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നത് ശരിയാ?
2: അതെനിക്കറിയില്ല, പക്ഷേ എനിക്ക് വർത്തമാനം പറഞ്ഞേക്കാൻ ഇഷ്ടമാണ്.
1: എന്താ ഇഷ്ടം തോന്നാൻ കാരണം?
2: ശാന്തൻ റൊമാൻറ്റിക് ആയതുകൊണ്ട്.
0: വിനയന്റെ ഭാര്യ വസന്ത വക്കീലായി പ്രാക്ടീസ് ചെയ്യാനും തുടങ്ങി. ഇടയ്ക്ക് വസന്ത സതിയെ ഹോസ്റ്റലിൽ പോയി കാണാറുണ്ട്. വിനയനും വസന്തയ്ക്കും മക്കളില്ലാത്തത് സതിയെയും അലട്ടാറുള്ള ഒരു പ്രശ്നമായിരുന്നു എന്ന് വസന്ത അപ്പോഴാണ് അറിഞ്ഞത്. ഒരു ഏടത്തിയമ്മയായിട്ടല്ല, എന്തും തുറന്നു.

0: പറയാൻ പറ്റുന്ന സ്വന്തം ചേച്ചിയെ പോലെ തന്നെയാണ് വസന്തയെ ശാന്തനും സതിയുമെല്ലാം നോക്കിക്കണ്ടത്. അങ്ങനെ ഒരു ദിവസം ബീനയുടെ ചേട്ടൻ ചേച്ചിയില്ലാതിരുന്ന നേരത്ത് അവളോട് അപമര്യാദയായി പെരുമാറി. കൃത്യസമയത്ത് ശാന്തൻ ഇടപെട്ടതിനാൽ ഒരു വലിയ അപകടം ഒഴിവായി. ശാന്തന്റെ പ്രേരണയിൽ അന്ന് തന്നെ ബീന അയാളോടൊത്ത് വീട് വിട്ടിറങ്ങി. ഈ വിവരം എങ്ങനെ വിനയനെ അറിയിക്കുമെന്ന് വീട്ടിലുള്ളവർ തലപുകഞ്ഞ് ആലോചിച്ചു. എന്നാൽ പതിവിന് വിപരീതമായി നല്ല സന്തോഷത്തോടെയാണ് അന്ന് വിനയൻ വീട്ടിലെത്തിയത്.
1: അമ്മ എന്താ വിചാരിച്ചത്? നമുക്കിന്ന് സന്തോഷിക്കാനുള്ള ദിവസമാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് എന്നെ ശ്വാസം മുട്ടിച്ച ബാംഗ്ലൂരിലെ സ്വാമിയുടെ കേസില്ലേമേ, അതെനിക്ക് അനുകൂലമായിട്ട് ഇന്നലെ വിധിയായി. നിങ്ങൾ എന്താ അവിടെ? ഓഫീസ് വല്ല പ്രശ്നമുണ്ടോ?
2: ഓഫീസിലല്ല പ്രശ്നം, ഇപ്പോ വീട്ടിലാ.
1: വീട്ടിലെന്ത് പ്രശ്നം? അതിൽ ഇവർക്കെന്ത് കാര്യം?
2: ചേട്ടാ, ചേട്ടൻ എന്നോട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയരുത്. ഞാൻ ബീനയെ കല്യാണം കഴിച്ചു.

0: കല്യാണം ഈ വീട്ടിൽ ഞാൻ അറിയാതെ ആരുടെ സമ്മതത്തോടെ?
1: ചേട്ടാ, ഇത്രയും കാലം എല്ലാ കാര്യം ഞാൻ ചേട്ടന്റെ സമ്മതത്തോടെ അല്ലേ ചെയ്ത്? ഈ ഒരു കാര്യത്തിൽ ഞാൻ സ്വന്തമായി തീരുമാനമെടുത്തു.
0: സ്വന്തം തീരുമാനമോ? സ്വന്തമെന്ന് പറയാൻ നിനക്ക് എന്താടാ യോഗ്യത?
1: ഈ ഒരു തീരുമാനമെടുക്കാനുള്ള യോഗ്യതയെങ്കിലും എനിക്ക് സ്വന്തമായിട്ട് വേണ്ട ചേട്ടാ. ഞാൻ വലിയ അപരാധമൊന്നും ചെയ്തില്ലല്ലോ. ചേട്ടനെ പോലെ ഞാനൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു, അത്രയല്ലേ ഉള്ളൂ.
0: ചേട്ടനെ പോലെയോ? എടാ, ചേട്ടൻ കല്യാണത്തിന് മുമ്പ് ജാതകം നോക്കി നോക്കിയോ? ചേട്ടന്റെ പെണ്ണിനെ ഇവിടെ നമ്മ പോയി കണ്ടു, അമ്മാവൻ പോയി കണ്ടു. നിന്റെ പെണ്ണിനെ ഈ വീട്ടിൽ നിന്ന് ആര് പോയി കണ്ടടാ? അവരെല്ലാം കൊള്ളാമെന്ന് പറഞ്ഞതിന് ശേഷം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ ഈ കുടുംബത്തിന് വേണ്ടിയാ കല്യാണം കഴിച്ചത്. അല്ലാതുള്ളൊരു ബന്ധത്തിന് ഞാൻ കല്യാണം അടങ്ങിയിരിക്കില്ല.
1: ചേട്ടന് വേറെ കണക്കൂട്ടിലുണ്ടായിരുന്നല്ലോ. ചേട്ടത്തെയുമേ കണ്ടുവന്ന ശേഷം ചേട്ടൻ എന്താ പറഞ്ഞത്? പെണ്ണിന് സ്വല്പം പ്രായ കൂടുതലുണ്ടെങ്കിലും 30 ഏക്കർ റബ്ബർ എസ്റ്റേറ്റ് ഉണ്ട്, 100 പവന്റെ സ്വർണ്ണാഭരണങ്ങളിടും. ചേട്ടന് പേടിക്കാനൊന്നുമില്ലെന്ന്. എനിക്ക് സ്വർണവും വേണ്ട, റബ്ബറും വേണ്ട. എനിക്ക് ബീനെ ഇഷ്ടപ്പെട്ടു, ഞാൻ കല്യാണം കഴിച്ചു.
0: കല്യാണം ആര് കണ്ടടാ? എവിടാ താലി? കഴുത്തിൽ താലി കെട്ടാത്ത ഒരു കല്യാണത്തിന് ഞാൻ അംഗീകാരം കൊടുക്കില്ല. ഒരു കാര്യം കൂടി, ഈ വീട്ടിൽ ആരെങ്കിലും ഒരാൾ ഞാനിതിന് അംഗീകാരം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ നിമിഷം ഈ പെൺകുട്ടി ഇവിടെ നടക്കണം. അമ്മാവൻ കൊടുത്തോ?
2: ഞാൻ വകുപ്പില്ലാ മന്ത്രിയാ.
0: അമ്മ കൊടുത്തോ? അമ്മേ, വസന്തേ, അമ്മ കഴിഞ്ഞാൽ ഈ വീട്ടിലെ സ്ഥാനം എന്റെ ഭാര്യയ്ക്ക്. ഉത്തരവാദിത്തങ്ങൾ നിന്നെ കൂടെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ടൂറിന് പോകുന്നത്. ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് ഇവിടെ നടന്നു എന്ന് പറയുന്ന ഈ സംഗതിക്ക് നീ അംഗീകാരം കൊടുത്തോ?
3: അതെ, ഞാൻ കൊടുത്തതാണ്. എന്നോട് ശാന്തൻ ചോദിച്ചു, ഞാൻ വിളിച്ചോണ്ട് വരട്ടെ ഏട്ടത്തിന്ന്. കഴുത്തിൽ താലിയില്ലെന്നും പറഞ്ഞു. സാരമില്ല, ചേട്ടന്റെ സമ്മതം ഞാൻ വാങ്ങിക്കോളാമെന്നും പറഞ്ഞു.
4: ശാന്തൻ വീട്ടിൽ നിന്ന് പുറത്തായില്ലെങ്കിലും ഈ പ്രശ്നത്തിൽ വസന്തയും വിനയനും തമ്മിൽ അകന്നു. ഇരുവരും തമ്മിൽ വഴക്കായാൽ സ്ഥിരം ചെയ്യാറുള്ളത് പോലെ വസന്ത സ്വന്തം വീട്ടിലേക്ക് പോയി. കുടുംബത്തിൽ വിള്ളലുണ്ടായതിന് കാരണം താനാണെന്ന ചിന്ത ബീനയെ ദുഃഖിപ്പിച്ചു. അതൊന്നും കാര്യമാക്കണ്ട എന്ന് ഉറപ്പു നൽകി അവളെ ശാന്തൻ പതിവ് പോലെ ജോലിക്ക് പറഞ്ഞുവിട്ടു, ചേട്ടന്റെ ഫാക്ടറിയിൽ തന്നെ. വസന്തയെ തിരിച്ചു വിളിക്കാൻ ശാന്തനും ബീനയും കൂടി ചെന്നെങ്കിലും ചേട്ടത്തി അന്ന് വന്നില്ല.
5: കേട്ടോമേ, ചേട്ടത്തി അമ്മയ്ക്ക് ഒരു പ്രത്യേക ഗ്ലാമർ. അല്ല, സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുന്നതിന്റെ ഞങ്ങൾ ഇരിക്കുമ്പോ തന്നെ 5 കക്ഷികളാ വന്നത്. ഞങ്ങളോടൊന്ന് സംസാരിക്കാൻ പോലും നേരം വേണ്ടേ? പതിവില്ലാതെ വീടിന് മുമ്പിൽ ഒരു ബോർഡും, മിസ്സിസ് വസന്ത MA LLB. ഈ പോക്കുപോയ ചേട്ടത്തി അമ്മ താമസിയാതെ സുപ്രീം

0: കോടതി വരെ എത്തും.
1: കണ്ണമ്മേ, ചേട്ടത്തിയമ്മക്ക് കേസുമില്ല, ഒരു ചുക്കുമില്ല. ചേട്ടത്തിയമ്മ മനസ്സ് വിഷമിച്ചിരിക്കുക.
2: അയ്യോ, ചേട്ടത്തിയമ്മ മനസ്സ് വിഷമിച്ചിരിക്കാന്നുള്ളത് ഇവിടെ പറയരുത്. മേപ്പടിയാനൊരു ധാരണയുണ്ട്, ചേട്ടത്തിയമ്മ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ മനസ്സ് വിഷമിച്ചിരിക്കുന്നു. അങ്ങനെ ഇപ്പൊ സൂചിക്കണ്ട, ഇനി നമ്മൾ അങ്ങോട്ട് ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാവൂ.
3: ഷോക്ക് ട്രീറ്റ്മെന്റ്? ഞാൻ ഇനി എന്തെല്ലാം കാണണമെന്റെ ദൈവമേ.
4: ബീന ഫാക്ടറിയിൽ സ്റ്റെനോ ആയിട്ട് ജോലി ചെയ്യുന്നത് വിനയന് കണ്ടു നിൽക്കാൻ സാധിക്കുന്നതായിരുന്നില്ല. അതുകൊണ്ട് അയാൾ ഇരുത്തി ചിന്തിച്ച് ഒരു തീരുമാനത്തിലെത്തി.
1: വിളിച്ചോ സർ.
2: ആ, വിളിച്ചു. പ്ലെയിനിൽ യാത്ര ചെയ്ത പരിചയം ഉണ്ടോ?
1: ഇല്ല.
2: നാളെ ഒന്ന് പ്ലെയിനിൽ കയറേണ്ടി വരും. നാളെ നിങ്ങൾ ഒന്ന് ബാംഗ്ലൂർ വരെ പോകണം.
1: ഞാൻ ഒറ്റയ്ക്ക്?
2: ഒറ്റയ്ക്കല്ല, കൂടെ ഞാനും ഉണ്ട്.
1: എന്തിനാ സർ ബാംഗ്ലൂർ പോകുന്നത്?
2: അത് ബോസിനോട് ചോദിക്കാനുള്ള അധികാരം ഒരു സ്റ്റെനോയ്ക്കില്ല. കൂടെ വരിക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. രണ്ടു ദിവസം മടങ്ങി വരാം.
1: ഞാനും ചേട്ടനും കൂടെ വരാം.
2: ഞാനും ചേട്ടനും കൂടെ? ഇത് ഹണിമൂണൊന്നുമല്ല, ബിസിനസ് ട്രിപ്പാണ്. ആലോചിക്കാവുന്ന സമയമില്ല.
1: എനിക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട്.
2: ഗുഡ്, എങ്കിൽ നിങ്ങൾക്ക് പിരിയാം. ഒരു സ്റ്റെനോയ്ക്കോടെ ഒരു ക്ഷാമമൊന്നുമില്ല. ഞാൻ ചെയ്യേണ്ടത് നിങ്ങളെ ഡിസ്മിസ് ചെയ്യുക എന്നുള്ളതാണ്. അതിലും അന്തസ് നിങ്ങളെ രാജി എഴുതി തരിക എന്നുള്ളതാണ്. എന്തു പറയുന്നു?
1: ഞാൻ രാജി എഴുതി തരാം സാർ.
2: കുട്ടി, എന്റെ അനിയന്റെ ഭാര്യ എന്റെ ഓഫീസിൽ എന്റെ കീഴിൽ ജോലി ചെയ്യുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല. വീട്ടിലാരും അത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ നിനക്കെങ്കിലും അത് മനസ്സിലാക്കിക്കൂടെ?
4: വിനയന്റെ ആ മനസ്സ് കാണാൻ പതിവ് പോലെ ആർക്കും കഴിഞ്ഞില്ല. സ്നേഹമില്ലാത്ത, ആരെയും വകവെക്കാത്ത മൊരടനായ കുടുംബനാഥനായിട്ടേ അയാളെ മറ്റുള്ളവർ നോക്കിക്കണ്ടുള്ളൂ. തന്റെ പ്രവൃത്തിയെ അമ്മ ചോദ്യം ചെയ്യുക കൂടി ചെയ്തപ്പോൾ അയാൾ ആകെ അസ്വസ്ഥനായി.
1: നീ അവളെ പിരിച്ചുവിട്ടോ?
2: അവൾ സ്വയം പിരിഞ്ഞു പോയതാണ്. പിന്നെങ്ങനെ അമ്മയുടെ വായിന്ന് ആ വാക്ക് വന്നേ, പിരിച്ചുവിട്ടു എന്ന്? അപ്പൊ അതാരോ തിരിച്ചുവിട്ടാണല്ലോ.
1: എന്നാ അങ്ങനെ തന്നെ, എന്താ കാര്യം?
2: അത് ഓഫീസ് കാര്യമാണ്, അമ്മ രണ്ട ആവശ്യമില്ല. ഈ ഓഫീസ് കാര്യവും കുടുംബകാര്യവും ദേവിയത് അമ്മയെങ്കിലും കൂട്ടി കുഴയ്ക്കാതിരിക്കണം. ഇവിടെ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്ന അതാ. എന്റെ സ്തനോയെ എന്റെ അനുവാദം കൂടാതെ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവരിക, എന്നിട്ട് വീണ്ടും കൊണ്ടുവന്ന് എന്നെ മുമ്പിൽ കൊണ്ടിരുത്തുക സ്തനോയായിട്ട്. എന്താ ഉദ്ദേശം എന്നൊക്കെ എനിക്കറിയാം. അവളെ കല്യാണം കഴിക്കാൻ എനിക്ക് ചേട്ടന്റെ സമ്മതം ഒന്നും ആവശ്യമില്ല. ഇനി കല്യാണം കഴിഞ്ഞാലും അവളെ തന്നെ മുമ്പിൽ കൊണ്ടിരുത്താൻ എനിക്കൊട്ട് പേടിയില്ല. അണ്ണാക്കി അവരെ കൈയിട്ട് വെച്ച് കടിച്ചു എന്ന് പറയാൻ അമ്മയടുത്ത്. ഇവിടെ ഓരോരുത്തർക്കും അവരുടെ പ്രശ്നങ്ങളാണ് മുഖ്യം. എന്റെ ഭാര്യയ്ക്കാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും അനിയനാണെങ്കിലും ഞാനിവിടെ ഓരോ നിമിഷം മനസ്സുകൊണ്ട് ഉരുകുക. ഭാര്യ ഇവിടെ കെട്ടിയെടുത്ത് പോയിരിക്കുക, നാട്ടുകാരെ ഇവിടെ കേസ് വാദിക്കാനായിട്ട്.
1: എന്തായാലും സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു. ഇപ്പൊ എന്താ നിന്റെ ഉദ്ദേശം?
2: സ്വയം ശിക്ഷിക്കുക.
1: നാല് തൂണും ഒരു മേൽക്കൂരയുള്ള അച്ഛന്റെ വീട്ടിൽ താമസിച്ചിരുന്നപ്പോ മനസ്സമാധാനം ഉണ്ടായിരുന്നു.
2: അതെ അമ്മേ, ഞാൻ ഈ ഉണ്ടാക്കിയതൊന്നും നിങ്ങൾക്ക് യാതൊരു വിലയില്ല. നിങ്ങൾക്ക് ഇപ്പോഴും ആ നാല് തൂണും മേൽക്കൂരയുമാണ് മുഖ്യം. രാത്രി ഉറക്കമുളച്ചിരുന്ന് കഷ്ടപ്പെട്ട് ഞാനിതെല്ലാം ഉണ്ടാക്കിയതിന് എനിക്ക് കിട്ടിയ പ്രതിഫലം ബ്ലഡ് പ്രഷർ.
4: ആ ദേഷ്യത്തിലും വിഷമത്തിലും അയാൾ ഇനി വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കില്ല എന്ന് തീർത്തു പറഞ്ഞു. അടുത്ത ദിവസം ഉച്ചയ്ക്ക് വിനയൻ അമ്മയോടൊത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അമ്മ ആ വീട്ടിൽ നിൽക്കില്ല എന്ന തീരുമാനം അമ്മയും വിനയനെ അറിയിച്ചു. അതിനുള്ള പോം വഴിയും വിനയൻ കണ്ടെത്തി. പിറ്റേന്ന് കൃത്യസമയത്ത് ഉച്ചയൂണിനായി അയാൾ വീട്ടിലെത്തി. പക്ഷേ കൂടെ അയാൾ പുതിയതായി നിയമിച്ച ജോലിക്കാരനും ഉണ്ടായിരുന്നു. അയാൾക്കായി ഭക്ഷണം പാചകം ചെയ്യാനും അയാളുടെ കാര്യങ്ങൾ നോക്കാനും ഇനി മുതൽ വിനയന്റെ കൂടെ അലിഖാനും ഉണ്ടാകും. കോളേജിൽ പഠിക്കുന്ന സതിക്ക് ഒരു കാമുകനുണ്ട്, ഗിരീഷ്. ചേട്ടനെ കുറിച്ച് അവൾ ഗിരീഷിനോട് പറയാറുണ്ട്. ചേട്ടൻ വിചാരിക്കണ പോലെ കാര്യങ്ങളെല്ലാം നടക്കണം. അതുമാത്രമാണ് അവൾ ചേട്ടനിൽ കണ്ട ആകെയുള്ള കുഴപ്പം. നാളിത്ര കഴിഞ്ഞിട്ടും വസന്ത സ്വന്തം വീട്ടിൽ തന്നെയാണ്. അവരുടെ പ്രശ്നം നീണ്ടുപോകുന്നതിൽ എല്ലാവരും സങ്കടപ്പെട്ടു. ഒടുവിൽ അവരെ ഒന്നിപ്പിക്കാൻ ശാന്തനും ബീനയും കൂടി ചില ശ്രമങ്ങളൊക്കെ നടത്തി നോക്കി. എങ്കിലും അതൊന്നും അത്ര കണ്ട് ഫലവത്തായില്ല. അങ്ങനെ ഒരു ദിവസം രാവിലെ വിനയന് ഒരു ഫോൺ കോൾ വന്നു.
2: ഹലോ വിനയൻ, ആരാണ്?

0: നിങ്ങൾ ആരാന്ന് പറയണം?
1: പോലീസ് മുറിയിൽ ഇങ്ങനെ മയമില്ലാതെ ചോദിച്ചാ ആരെങ്കിലും ഉത്തരം പറയുമോ?
0: എനിക്ക് ഇത്രയേ മയുള്ളൂ.
1: ശരി, ഇനി ഞാൻ അതേപ്പറ്റി പരാതി പറയില്ല. സെന്റ് തോമസ് കോളേജിലല്ലേ പഠിച്ചത്?
0: അതെ.
1: അലക്കി തേച്ച മുണ്ടുടുത്ത് നെറ്റിയിൽ ചന്ദനക്കുറിയുമായി കോളേജിൽ വന്നിരുന്ന വിനയനെ എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങളെ എല്ലാവരും അന്ന് പട്ടരുന്നല്ലേ വിളിച്ചിരുന്നത്?
0: അതെ. ഇതൊക്കെ എങ്ങനെ അറിയാം? നിങ്ങൾ ആരാന്ന് പറഞ്ഞില്ലല്ലോ.
1: ഞാൻ ആരാണെന്ന് പറയാം. ഞാൻ ഇപ്പൊ വിളിച്ചത് ശല്യാണ്.
0: അങ്ങനൊന്നുമില്ല. ഇല്ല, അവള് മാത്രമില്ല. അങ്ങനൊന്നുമില്ല. കുട്ടികളൊന്നുമില്ല. ഏറ്റല്ല, ആദ്യം കുറച്ചാലും പ്ലാനിംഗ് ആയിരുന്നു, അടുത്ത കാലത്ത് രണ്ട് പോർഷനായി. എന്തിനാ അവനെ വിളിച്ചത്? ഏയ്, തെറ്റൊന്നുമില്ല. അത് വിളിക്കുന്ന ആളിന്റെ ഇഷ്ടമല്ലേ. അങ്ങനൊന്നുമില്ല, ഒമ്പതരക്കും പത്തിനടക്ക് വിളിച്ച് എന്നെ തന്നെ കിട്ടും. ഭാര്യ അടുത്തുണ്ടായോണ്ട് എന്താ കുഴപ്പം? നമ്മൾ പഴയ സുഹൃത്തുക്കളല്ലേ. എല്ലാ കാര്യങ്ങളും ഭാര്യ അറിയണമെന്നില്ലല്ലോ. നിങ്ങൾ പേര് പറഞ്ഞില്ലേ ഇവരെ?
2: ആ ഫോൺ കോൾ വിനയനിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കി. കുറെ നാളുകൂടി തുറന്നു സംസാരിക്കാൻ ഒരാളെ കിട്ടിയ പോലെ വിനയന് തോന്നി. ആ ഫോൺ കോളിൽ ഒരു സാന്ത്വനത്തിന്റെ സ്വരം അയാൾ കണ്ടെത്തി. ഒരു ദിവസം സതിയെ കാണാൻ ഹോസ്റ്റലിൽ എത്തിയ വസന്ത അവിടെ ഗിരീഷനെയും കണ്ടു. അങ്ങനെ സതിയും ഗിരീഷുമായിട്ടുള്ള ബന്ധം വസന്ത അറിഞ്ഞു. എങ്കിലും അവരുടെ കൂടെ നിൽക്കാൻ വസന്ത തയ്യാറായിരുന്നു. ഉച്ചയൂണ് വാങ്ങിക്കാൻ വിനയൻ അലിഖാന് പണം കൊടുത്ത് പറഞ്ഞുവിടുമെങ്കിലും അയാൾ ഹോട്ടലിനു പകരം വിനയന്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഊണെടുക്കാറ്. വെറുതെ ഒന്നുമല്ല, ഊണിന്റെ കാശ് അമ്മാവൻ കണക്ക് പറഞ്ഞ് വാങ്ങിക്കാറുമുണ്ട്. സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ പണം കൊടുത്ത് ഭക്ഷണം വാങ്ങിക്കേണ്ട ഒരവസ്ഥ. അങ്ങനെയിരിക്കെ വിനയന്റെ ഫാക്ടറിയിൽ തൊഴിലാളി പ്രശ്നം രൂക്ഷമായി വന്നു. എല്ലാ പ്രശ്നങ്ങൾക്കും നടുവിലും അമ്പലത്തിൽ നേർന്ന ശയന പ്രദക്ഷിണം കൃത്യ ദിവസത്തിൽ തന്നെ ആചരിക്കാൻ വിനയൻ മറന്നില്ല. വസന്തയുടെ അഭാവം അയാളെ വല്ലാതെ ബാധിച്ചു തുടങ്ങിയിരുന്നു. യൂണിയൻ പ്രവർത്തനത്തിന്റെ ഭാഗമായി പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്ന ശാന്തൻ അയാൾക്ക് വേണ്ടി സംസാരിക്കാൻ വിനയനെ വിളിച്ചെങ്കിലും അയാൾ സഹകരിച്ചില്ല. ആ ദേഷ്യത്തിൽ ബീനയോടൊത്ത് വീട്ടിൽ നിന്നിറങ്ങാൻ തന്നെ അയാൾ തീരുമാനിച്ചു. കുടുംബം ഭിന്നമാകുന്നതിൽ മനം നൊന്ത് അലിഖാനും വിനയനെ ധിക്കരിച്ചിറങ്ങി. വൈകിട്ട് വീട്ടിലെത്തിയ വിനയന് അമ്മാവൻ അയാളുടെ അമ്മ എഴുതിയ കത്ത് കൊടുത്തു.
3: ഒരു നിലവിളക്കും നെറ്റിയിൽ തൊടാൻ അല്പം ഭസ്മവും ഉണ്ടെങ്കിൽ ഈ അമ്മയ്ക്ക് തൃപ്തിയായി. പിന്നെ അല്പം മനസമാധാനം, അതുള്ളിടത്ത് ഈ അമ്മ ജീവിച്ചുകൊള്ള. നീ അമ്മയെ പറ്റി അന്വേഷിക്കുകയോ ഓർത്ത് വിഷമിക്കുകയോ വേണ്ട.
0: ഇത്രയും കാലം കഷ്ടപ്പെട്ട എനിക്ക് ഇത് തന്നെ കിട്ടണം. എന്നെ തോപ്പിക്കാൻ ശ്രമിക്കുക. എനിക്കറിയാം അമ്മ ശാന്തന്റെ വീട്ടിൽ പോയിരിക്കുക. അതിന്റെ പേരിൽ ഞാൻ ആ വീട്ടിൽ പോവുമല്ലോ. അമ്മയോടുള്ള എന്റെ സ്നേഹം വെച്ച് എന്നെ ആരും മുതലാക്കാൻ ശ്രമിക്കണ്ട. ഞാൻ ആ വീട്ടിൽ പോകാനും പോകുന്നില്ല. പോകുന്നവരെല്ലാം പോട്ടെ,
4: ഞാനും പോവാണ്. ഇനി എനിക്ക് എന്താ അവിടെ സ്ഥാനമുള്ളത്? പുടപ്പറന്നുള്ള എന്റെ പേരിലാ എനിക്കൊരു അമ്മാവസ്ഥാനം കിട്ടിയത്. ആ സ്ഥാനത്തിന്റെ പേരിലാ ഇത്രയും നാൾ ഞാൻ അവിടെ ജീവിച്ചു പോകുന്നത്. ഇനി ഇവിടെ കഴിയാൻ ബുദ്ധിമുട്ടാ. ഞാൻ പോകുന്ന ഒറ്റയ്ക്കുമല്ല. രാജമ്മേ,
0: എല്ലാരും കൂടി ഒരുമിച്ച് തന്നെ തോൽപ്പിക്കാറങ്ങിയിരിക്കാണല്ലേ.
4: ഇവിടെ ആർക്കും ആരും തോൽപ്പിക്കണമെന്നില്ല. ജീവിച്ചാ മതി. എനിക്കിനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. അവൾക്കും ജീവിതത്തിൽ ആരുമില്ല. അതുകൊണ്ട് ഒരുമിച്ച് പോകാൻ തീരുമാനിച്ചു.
0: എന്തിനും പണ്ടേ നിങ്ങൾക്കുണ്ടല്ലോ ഒരു ന്യായീകരണം. എങ്കിലും ഈ പ്രായത്തിൽ നാട്ടുകാരെന്ത് ചിന്തിക്കും നോക്കണ്ടേ?
4: നാട്ടുകാർക്ക് വേണ്ടി അതാ ഞാൻ ജീവിക്കുന്നത്. എനിക്ക് വേണ്ടിയാ. നിന്റെ കണ്ണടക്കൂടെ നീ നോക്കുമ്പോ ഞങ്ങൾ ഒന്നിക്കുന്നത് മധുവിധിനു വേണ്ടിയാണ് തോന്നും. വയസ്സ് 56 ആയടാ. നാളെ ഈ ചന്തിയിലൊരു കുരു വന്നാൽ ആര് നോക്കൂടാ? നീ നോക്കൂ. അപ്പൊ അങ്ങനെ ഒരു അർത്ഥമുണ്ട് ഈ ബന്ധത്തിന്. ഇറങ്ങി വാടി.

0: അങ്ങനെ ആ വലിയ വീട്ടിൽ വിനയൻ തനിച്ചായി. എന്നും നിരത്താറുള്ള കണക്ക് പുസ്തകത്തിലെ കണക്കുകൾക്കിടയിൽ അയാൾ അളവറ്റു സ്നേഹിച്ച മനുഷ്യരെല്ലാവരും അയാളെ തള്ളിപ്പറഞ്ഞു. പുറത്തു കാണിക്കുന്ന ദേഷ്യത്തിനും വാശിക്കുമൊക്കെയുള്ളിൽ ആരെയും കാണിക്കാതെ വെച്ച സ്നേഹത്തിന്റെ അലകൾ ആരും കണ്ടില്ല. അല്ലെങ്കിലും ഈ സ്നേഹവും കരുതലുമൊക്കെ പ്രകടിപ്പിക്കാതെ എങ്ങനെയാണ് മറ്റുള്ളവർ അറിയുക? വിനയന്റെ അമ്മ പോയത് വസന്തയുടെ വീട്ടിലേക്കായിരുന്നു. പിറ്റേന്ന് ശാന്തൻ വിനയനെ കണ്ടു.
1: ഓഫീസും കുടുംബവും കൂട്ടിക്കൊഴിക്കുന്നത് എനിക്കും ഇഷ്ടമല്ല. സന്ധി സംഭാഷണത്തിന് യൂണിയന്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്ത് തീരുമാനിച്ചു? 12 ഡിമാൻഡ്സ് ഉണ്ട്. അതിൽ 4 ഒരു കാരണവശാലും അംഗീകരിക്കത്തില്ല എന്നറിഞ്ഞു. പക്ഷെ അത് അനുവദിച്ചു പറ്റും.
2: ഇല്ലെങ്കിൽ
1: സന്ധിയില്ലാത്ത സമരം. വാശി അമ്മയോടാകാം, ഭാര്യയോടാകാം, അനിയനോടാകാം, വേണ്ടി വന്ന സ്റ്റെനോയോടും ആകാം. പക്ഷെ തൊഴിലാളികൾ അവരെങ്കിലും മനസ്സിലാക്കണം, അല്ലെങ്കിൽ അവരെ മുട്ടുകുത്തി. എല്ലാവരുടെ കയ്യിലും ഓരോ കണക്ക് പുസ്തകം ഉണ്ടെന്ന് മനസ്സിലാക്കുക.
2: എന്ത് വേണമെങ്കിലും ആവാം, എന്റെ തലവനിക്കുന്നവരായിരിക്കട്ടെ.
1: എങ്കിലും ഇതിൽ ഒപ്പിടണം. ഇത് കാണിച്ചാൽ അവർ ശാന്തരായേക്കും.

0: Thank you.
1: മിസ്റ്റർ ശാന്തൻ, ഞാൻ ഒപ്പിട്ടു എന്നുള്ളതുകൊണ്ട് നിയമപരമായി അതിന് യാതൊരു സാധ്യതയില്ല. ഈ കമ്പനിയുടെ ഏത് പോളിസി തീരുമാനത്തിനും ഇനി ഒരാളിൻ്റെ ഒപ്പുകൂടെ ആവശ്യമുണ്ട്.
0: ദൈവം തമ്പുരാനെ ചോദിച്ച് മറ്റാരുടെ ഒപ്പം ഞാൻ വാങ്ങിച്ചോളാം.
1: ഒപ്പിടണം മിസ്റ്റർ ശാന്തൻ.

0: തൊട്ട് നീ നടന്ന കാലം മുതൽ ഈ കമ്പനിയുടെ ആദായത്തിന്റെ പകുതി ഞാൻ നിന്റെ പേരിൽ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. കണക്കുകൾ വേണമെങ്കിൽ പരിശോധിക്കാം. എന്നുണ്ടാവില്ല, ഞാൻ ഈ പെട്ടിക്കൊണ്ടിറങ്ങുന്നത് എന്റെ ഇഷ്ടങ്ങൾ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിച്ച് ലോകം കീഴടക്കാനാണെന്ന് നിനക്ക് തോന്നിയേക്കാം. പക്ഷേ എന്റെ ഈ കൊച്ചുകുട്ടി ഞാൻ കൊണ്ടുനടന്നിരുന്നത് എന്റെ കൊച്ചു കുടുംബമായിരുന്നു. സ്വന്തം അനിയന്റെ മുന്നിൽ നിർബന്ധത്തിന് വഴങ്ങി ഒപ്പിടേണ്ട ഗതികളും സ്ഥിതിക്ക് എനിക്കിനൊന്നും ആവശ്യമില്ല. ഈ കമ്പനിയെ സംബന്ധിച്ച് നിനക്ക് സ്വയം തീരുമാനിക്കാം. കണക്കുകൾ തീർക്കാം, അവകാശങ്ങൾ അംഗീകരിക്കാം, അങ്ങനെ എന്ത് ചെയ്യാം.
1: ചേട്ടാ, ചേട്ടനോട് ക്ഷമിക്കണം.
0: പിരിഞ്ഞു പോകുന്ന ഒരാളെന്ന് രീതിക്ക് പറയുകയാണ്, നീ അമ്മയെ ഒരു കാരണവശാലും വേദനിപ്പിക്കരുത്. നമ്മുടെ അമ്മ ഒരുപാട് പട്ടിണി നടന്നിട്ടുണ്ട്, അത് ഞാൻ കണ്ടിട്ടുണ്ട്, നിനക്ക് കാണേണ്ടി വന്നിട്ടുമില്ല. പിന്നെ എൻ്റെ ഭാര്യ വാശിയൊക്കെ ഉണ്ടെങ്കിലും നിന്റെ ചേട്ടത്തിൻ്റെ ഒരു പാവമാണ്. ഒരു സഹായത്തിന് നീ കൂടെ ഉണ്ടാവണം.
1: ചേട്ടൻ, ഞാൻ അറിയാതെ.
0: നീ ഒന്നും പേടിക്കണ്ട, നിനക്ക് ഇനിയൊരു പ്രശ്നം ഉണ്ടാവില്ല. നാം തമ്മിൽ ഇനി കണ്ടില്ലെങ്കിലും നാളെ ചെറ്റപ്പാന്ന് വിളിച്ച് ശല്യപ്പെടുത്താനും അവകാശം ചോദിക്കാനും ദൈവം എനിക്ക് കുഞ്ഞുങ്ങളെ പോലും നിന്നിട്ടില്ലല്ലോ.
2: ഒരു പക്ഷേ അന്ന് ആദ്യമായിട്ടായിരിക്കണം ശാന്തൻ തന്റെ ചേട്ടന്റെ മനസ്സറിയുന്നത്. വിനയനെ മുറിവേൽപ്പിക്കണമെന്ന് യഥാർത്ഥത്തിൽ ആരും ആഗ്രഹിച്ചിരുന്നില്ല. സ്നേഹം കൊണ്ട് അവർ നിർമ്മിച്ചെടുത്ത അവരുടെ ചെറിയ ലോകം സുന്ദരമാക്കുക പ്രിയപ്പെട്ടവരുടെ സന്തോഷത്തിന് തോറ്റുകൊടുക്കുന്നതാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. ആ തോൽവിയുടെ മധുരം വിനയനെ അറിയിക്കാനുള്ള വസന്തി

0: ചെറിയ ശ്രമമായിരുന്നു വാസ്തവത്തിൽ ഇതെല്ലാം.
1: ഇത്രയും കാലം എന്നെ വിളിച്ചതിനും എന്റെ മനസ്സിനണങ്ങുന്ന രീതിയിൽ എന്നോട് സംസാരിച്ചതിനും നന്ദി. ഇനി നിങ്ങൾ എന്നെ ഇവിടെ വിളിക്കരുത്, ഞാൻ ഇവിടെ ഉണ്ടാവില്ല. നാളെ രാവിലത്തെ ഫ്ലൈറ്റിന് മദ്രാസിലേക്ക്. അവിടെ നിങ്ങോട്ടെങ്കിലും എന്റെ ഇഷ്ടം പോലെ. ഞാൻ നിങ്ങളോട് പറഞ്ഞ മുഴുവൻ കള്ളമാണ്. എന്നോടൊപ്പം എൻ്റെ ഭാര്യയൊന്നുമില്ല. എൻ്റെ അമ്മ പോയി, അമ്മാവും പോയി, ഞാൻ സ്നേഹിച്ചു വളർത്തിയിരുന്ന അനിയനും പോയി. ഇപ്പം എന്നോടൊപ്പം തുടലിട്ടൊരു പട്ടി മാത്രമേ ഉള്ളൂ. തൽക്കാലം പൂട്ടിയിടും, വേണ്ടി വന്ന വിൽക്കും. ആവശ്യക്കാരുണ്ടെങ്കിൽ അറിയിച്ചാൽ കൊള്ളാം. നിങ്ങളത് പറയാൻ പാടില്ല. എൻ്റെ ഭാര്യ നല്ലവളാണ്. ഞാൻ എല്ലാവരെയും എൻ്റെ ഇഷ്ടത്തിലേക്ക് വലിച്ചതയ്ക്കാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ ഭാര്യ ശ്രമിച്ചത് എല്ലാവരുടെ ഇഷ്ടത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനാണ്.

0: റിസീവറിന്റെ മറ്റേ അറ്റത്ത് നിന്ന് വസന്ത കണ്ണീരൊഴുക്കി. അതെ, വിനയനെ വിളിച്ചു സംസാരിച്ചിരുന്ന അയാൾക്ക് പോലും അജ്ഞാതയായിരുന്ന അയാളുടെ ആ പഴയ സുഹൃത്ത് വസന്ത തന്നെയായിരുന്നു. പിറ്റേന്ന് രാവിലെ മദ്രാസിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങിയ വിനയനെ ഒരു ട്രാവലർ വഴിയിൽ തടഞ്ഞു. അതിനുള്ളിൽ അയാളുടെ പ്രിയപ്പെട്ടവരെല്ലാവരും ഉണ്ടായിരുന്നു. വിനയന്റെ അമ്മ അയാളെ അവർക്കരികിലേക്ക് വീണ്ടും ക്ഷണിച്ചു.
1: ഒന്നും അറിയാത്ത പാകത വന്നിട്ടില്ലാത്ത ശാന്തനെയല്ല ഏൽപ്പിച്ചിട്ട് പൈസായി ഈ എന്നെയും നിനക്കായി കാത്തിരിക്കുന്ന നിന്റെ ഭാര്യയെ അനാഥരാക്കിയിട്ട് പോകാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു കുഞ്ഞേ?
2: അമ്മേ, ഞാൻ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഇത്രയും കാലം കഷ്ടപ്പെട്ടിട്ട്.
1: വേണ്ട, മേലാലി കണക്ക് പറയരുത്. നമ്മൾ ചെയ്ത കാര്യങ്ങൾ നമ്മളല്ല പറയേണ്ടത്.
2: ഓർമ്മയായ കാലം മുതൽ അമ്മ എത്ര തവണ എന്റെ ചെവി പറഞ്ഞിട്ടുണ്ട് ഞാൻ നിന്നെ 10 മാസം ചുവന്ന പെറ്റതെന്ന്. അത് കണക്കല്ലേ അമ്മേ? ആ കണക്ക് കേട്ടിട്ട് ഞാനമ്മയെ കൂടുതൽ സ്നേഹിക്കാനല്ലേ ശ്രമിച്ചിട്ടുള്ളൂ. നമ്മുടെ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ അല്പം കണക്ക് പറഞ്ഞപ്പോ എന്താ അമ്മ എല്ലാരും കൂടെ ഞാൻ ഒറ്റപ്പെടുത്തി കളഞ്ഞത്?
1: നീ വണ്ടിയിലോട്ട് കയറ. നമ്മുടെ വീട്ടിൽ കണക്ക് പുസ്തകം ഒന്നും വേണ്ട. എല്ലാ കാര്യങ്ങളും മുഖത്തോട് മുഖം നോക്കി സംസാരിച്ചങ്ങ് തീർക്കുക. എന്നിട്ട് സന്തോഷമായിട്ട് അങ്ങ് ജീവിക്കുക. അങ്ങനെയാണെങ്കിൽ വീണയുടെ കാര്യം അമ്മ ഇപ്പൊ തന്നെ തുറന്നു പറയണം. ഞാൻ എന്തിനാ പറയുന്നത്? അത് അവൻ തന്നെ ചേട്ടനോട് അങ്ങ് പറയട്ടെ.
2: അമ്മ തന്നെ പറഞ്ഞാൽ മതി.
1: ചേട്ടനൊരു വലിയ സ്ഥാനം കിട്ടാൻ പോകുന്നു. വീണയ്ക്കാണ് അവന്റെ ക്രെഡിറ്റ്.

ഇമ്പമുള്ളത് എന്നാണ് കുടുംബം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ. അവിടെ ആരും ഒറ്റപ്പെടില്ല. നിസ്വാർത്ഥ സ്നേഹത്തിന് അതിർവരമ്പുകൾ കൽപ്പിക്കാത്തയൊരിടം. നന്നേ ചെറുപ്പത്തിൽ സാഹചര്യങ്ങൾ മൂലം വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ മുഴുവനായും ഏറ്റെടുത്ത് സ്വന്തം സന്തോഷങ്ങൾ വേണ്ട എന്ന് വെച്ച് ജീവിതത്തിന്റെ വലിയ ഒരു പങ്കും ജീവിച്ചു തീർക്കുന്ന വിനയചന്ദ്രന്മാർ ഒരു കാലഘട്ടത്തിലെ സമൂഹത്തിന്റെ നേർക്കാഴ്ചയാണ്. ആരെയും അറിയിക്കാതെ ഉത്തരവാദിത്തങ്ങളെല്ലാം സ്വയം നിർവഹിക്കുമ്പോൾ പലപ്പോഴും ഉള്ളിലുള്ള സ്നേഹം പുറത്തു കാണിക്കാതെ ഉള്ളിൽ വീർപ്പുമുട്ടുമ്പോൾ പുതുതലമുറ അവരെ മനസ്സിലാക്കിയെന്ന് വരില്ല. കടമകൾ മാത്രമല്ല സ്നേഹപ്രകടനങ്ങളും പരസ്പര ബഹുമാനവും ഉള്ള ഇടങ്ങൾ കൂടിയായിരിക്കണം.

കുടുംബങ്ങൾ. കഥകൾ പറയുന്ന മുത്തശ്ശിയും പാട്ടുപാടുന്ന കുട്ടികളും പരസ്പരം സ്നേഹിക്കുന്ന ദമ്പതികളുമുള്ള മനസ്സിലെ കുടുംബങ്ങൾ യാഥാർത്ഥ്യമാകുമ്പോൾ അവിടം ഭൂമിയിലെ സ്വർഗങ്ങളാകുന്നു. ഒരു കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച കുടുംബ ചിത്രങ്ങൾ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ബാലചന്ദ്ര മേനോന്റെ സിനിമയാണ് കുറുപ്പിന്റെ കണക്കുപുസ്തകം. വിനയചന്ദ്ര കുറുപ്പ് എന്ന കർക്ക

ആണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തത്. 1990 തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ച ചിത്രത്തിന്റെ നിർമ്മാണം, സംഗീതം, ചിത്ര സംയോജനം എന്നിവയും ബാലചന്ദ്രൻ മേനോൻ തന്നെയാണ് നിർവഹിച്ചത്. പിടിവാശികൾ ജയിക്കുമ്പോൾ അകന്നു പോകുന്ന കുടുംബ ബന്ധങ്ങളെ ദൃഢമാക്കാൻ, വിട്ടുവീഴ്ചകളെ ജയിക്കാൻ അനുവദിച്ചാൽ മതിയെന്ന ഓർമ്മപ്പെടുത്തലോടെ കണ്ടവസാനിപ്പിക്കാവുന്ന കുറിപ്പിന്റെ കണക്ക് പുസ്തകമെന്ന ചിത്രം ഇനിയും കാണാത്തവർ തീർച്ചയായും കാണുക.

സിറിഞ്ചും ടെലസ്കോപ്പും മറ്റും പുടിക്ക തിരിഞ്ഞ് ഇന്ന കയ്യാലെ എന്നെ വീണ മീട്ടടച്ചത്. മരുന്നും മെഡിക്കൽ ടേംസും മറ്റും ഉരുവിട തിരിഞ്ഞ് ഇന്ന നാക്കിലെ ഏഴ് സ്വരങ്ങളെയും കുടിയിരുക്ക വെച്ചത് എല്ലാമേ എന്നോട് രുക്കുത്താൻ എന്റെ രുക്മിണി.